0: ചെയ്യാറുള്ള ഒരു ചോദ്യമുണ്ട്. അച്ഛാ, ഭൂമിയുടെ അറ്റം എവിടെയാണ്?
1: ഭൂമി ഒരു ഗോളമല്ല,
0: കോഴിമുട്ടയുടെ ആകൃതിയിൽ. അതിനെവിടെയാണ് അറ്റം? അതിൻ്റെ തലപ്പത്ത് ചെന്നാൽ ആകാശം, ഭൂമിയുടെ അറ്റത്ത് ചെന്നാൽ?
1: അവൻ എന്തോ ആലോചിച്ചു കൊണ്ടു നിന്നു.
0: എന്താണ്
1: ചെന്നാൽ?
0: പറയൂ. ഒന്നുമില്ല.
1: വിശ്വം അവിടെ നിന്നു പോയി.
0: രൂപം കൊടുക്കാൻ വയ്യാത്ത പല ചോദ്യങ്ങളും അവൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്.
1: ആ കൊച്ചു തലച്ചോറിൽ ബ്രഹ്മാണ്ഡം ആകെ ഇറങ്ങിയിരിക്കുകയാണ്. അവന് താങ്ങു പൊറുക്കുന്നില്ല, താഴത്തിടാൻ ഇഷ്ടവുമില്ല.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റർ പ്ലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: ട്വിറ്റർ പ്ലിൽ ഏജൻസീസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, കിളികളുടെ വിശേഷങ്ങൾ വരികളിൽ പകർത്തിയ ഗാനങ്ങളെന്ന് സ്മൃതി മധുരത്തിൽ കേൾക്കാം.

0: ബിജു തിരുമല എഴുതിയ വരികൾക്ക് ശ്യാം ഈണമിട്ട് എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കാണാമറിയത്ത്.
1: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
2: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്.
3: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
2: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
1: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്. കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഓമന തിങ്കൾ എന്ന ചിത്രത്തിനു വേണ്ടി ബിജു തിരുമല്ലയുടെ രചന, MB ശ്രീനിവാസൻ ഈണമിട്ട് S. ജാനകി പാടിയത്.

0: കിളികളുടെ വിശേഷങ്ങൾ വരികളിൽ പകർത്തിയ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35.
1: ആകാശവാണി സംഗീത സരണി. ഇന്നത്തെ സംഗീത സരണിയിൽ മൃദംഗ പാഠം പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ, പഠിക്കുന്നത് ശ്രീജിത് TR മണിമല.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, മൃദംഗ ക്ലാസ്സിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാർ.
2: നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിശ്ര ചാപ്പിലെ ചില അഭിപ്രായങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. അത് നമ്മൾ ആദ്യം ഒന്ന് വാശിട്ട് പുതിയ പാഠത്തിലോട്ട് നമ്മൾ പോവാം. മിശ്ര ചാപ്പിലെ 3 അഭിപ്രായം നമ്മൾ നോക്കിയിരുന്നു. 42 ഫസ്റ്റിലെ ഒന്ന്, പിന്നെ 54 മാത്രമേ ഒന്ന്, പിന്നെ 66 മാത്രമേ ഇരിക്കുന്നു. അതിന് മെയിൻ ആശം വന്ന് തതിങ്കിണക്ക തദ്ദിന്ന താങ് തതിങ്കിണക തതിങ്കിണക തദ്ദിന്ന തദ്ദിന്ന താങ് തതിങ്കിണക തതിങ്കിണത് തതിങ്കിണത് തദ്ദിന്ന തദ്ദിന്ന തദ്ദിന്ന താങ് ഇത് ഒന്ന് താളം പോട്ട് രണ്ടു പേർ ചേർന്ന് പറയാം. ഒന്നും കൂടെ കിട്ട തക്ക ദിമ്മി തതിങ്കിണത തദ്ദിന്ന താങ് തതിങ്കിണത് തതിങ്കിണത് തക്കിട്ട തക്കിട്ട താങ് തതിങ്കിണത് തതിങ്കിണക തതിങ്കിണത് തക്കിട്ട തക്കിട്ട തക്കിട്ട താങ്. ശ്രീജിത് പറയൂ. ഇത് വന്ന് എത്ര മാത്രേ?
3: 42
2: മാത്രേ. അടുത്തത് വന്ന് 54 മാത്രമേ പതിവ്. ഇതേ തന്നെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് നോക്കി. അപ്പം ചൊല്ലുമ്പോൾ നമുക്ക് വന്ന് 2 മാത്രമേ തള്ളി.
4: തക്ക തതിങ്കിണത തക്ക ജൊണ്ണു താങ് തത്തതിങ്കിണക തത്തതിങ്കിണക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു താങ് തത്തതിങ്കിണത തത്തതിങ്കിണക തത്തതിങ്കിണക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു തക്ക ജൊണ്ണു താ.
2: എന്നെ കൂടെ ഒന്ന് ചേർത്ത് പറയൂ.
4: തക്ക തത്തതിങ്കിണക തക്ക ജൊണ്ണു താങ് തത്തതിങ്കിണക തത്തതിങ്കിണക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു താങ് തത്തതിങ്കണക തത്തതിങ്കണക തത്തതിങ്കണക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു തക്ക ജൊണ്ണു ത.
2: അതിനുശേഷം 66 മാത്രേ.
4: കിട്ട തക്ക ദിമ്മി തക്ക ദിമ്മി തത്തിത്തതിങ്കണക തത്തിങ്കിണത്വം താങ് തത്തത്തതിങ്കണക തത്തിത്തതിങ്കണക തത്തിങ്കിണത്വം തത്തിങ്കിണത്വം താങ് തത്തിത്തതിങ്കണക തത്തിത്തതിങ്കണക തത്തിത്തതിങ്കണക തത്തക്ക ജൊണ്ണു തത്തക്ക ജൊണ്ണു തത്തക്ക ജൊണ്ണു ത. കിട്ട തക്ക
2: 4 മാത്രം തള്ളി.
4: തക്ക ദിമ്മി തത്തിത്തതിങ്കണക തത്തിങ്കിണത്വം താങ് തത്തിത്തതിങ്കണക തത്തിത്തതിങ്കണക തത്തിങ്കിണത്വം തത്തിങ്കിണത്വം താങ് തത്തിത്തതിങ്കണക തത്തിത്തതിങ്കണക തത്തിത്തതിങ്കണക തത്തിങ്കിണത്വം തത്തിങ്കിണക്കും തത്തിങ്കിണക്കും താ.
2: ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. അപ്പോൾ ചേർന്ന് രണ്ടുപേരും മൃദംഗത്തിൽ എന്താ പാടത്തു കൊണ്ട് വായിക്കാം.
4: 2, 3, 1, 2, 3, 4.
2: അപ്പുറം 2 മാത്രം തള്ളി.
4: തക്കിട്ട തക്ക ദിമ്മി തക്ക

0: അങ്ങനെ വായിക്കാം. അപ്പോൾ മൂന്ന് വെറൈറ്റി കൊടുക്കുമ്പോൾ അത് കോരും നല്ല നിറഞ്ഞിരിക്കും. ഇപ്പോൾ അവിടെ നല്ലോണം മനസ്സിലായല്ലോ, ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠം വേണ്ടി നമുക്ക് നോക്കാം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം.
2: ഇതുവരെ കേട്ടത് മൃദംഗ പാഠം, പഠിപ്പിച്ചത് നാഞ്ചിൽ എ ആർ അരുൾ, പഠിച്ചത് ശ്രീജിത്ത് ടി ആർ മണിമല. സംഗീതസരണി സമാപിച്ചു.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

ആകാശവാണി പ്രിയ ശ്രോതകളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആനന്ദഭദ്രം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ആദ്യം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

കാലാപാനി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മേലെ പറമ്പിലാൺ വീട്. രചന IS കൊണ്ടൂർ, സംഗീതം ജോൺസൺ. മധുര സ്വപ്നങ്ങൾ ഉയരാ

0: മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
1: ചിത്രയും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം. രചന സത്യൻ അന്തിക്കാട്, സംഗീതം രവീന്ദ്രൻ. ചിത്രം കളിയിലൽപ്പം കാര്യം.

റാംജി റാവ് സ്പീക്കിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും ഉണ്ണിമേനോനും സിയു ആൻഡോയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ബിജു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

പൂവച്ചൽ ഖാദർ എഴുതിയ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും ജാനകിയും പാടിയത്. ചിത്രം മനസ്സേ നിനക്ക് മംഗളം. ശരി.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: അനുരാഗ കൊട്ടാരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ഇളയരാജൻ.

വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതിയ വരികൾക്ക് വിദ്യാസാഗർ ഈണമിട്ട് ശങ്കർ മഹാദേവനും ചിത്രയും പാടിയത്. ചിത്രം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി, സമയം 10 മണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. കഴിഞ്ഞ നേർവഴിയിലൂടെ പരിചയപ്പെട്ട അധ്യാപികയായ ഹീര വിഎസിന്റെ മറ്റ് വിശേഷങ്ങൾ കൂടി ചോദിച്ചറിയാം.
1: ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഏതാണ് ചൂസ് ചെയ്തത്?
2: ബി എ മലയാളമാണ് എടുത്തത്. മലയാളം വിത്ത് ജേർണലിസ്റ്റ് ആണ് ഞാൻ പഠിച്ചത്. സഹൃദയിൽ പി ജി മലയാളം ലിറ്ററേച്ചർ തന്നെയാണ്.
1: ഒരുപാട് വായിക്കോ എങ്ങനെയാണെന്ന് പറയാം?
2: എന്റെ വായന എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ് എന്റെ വായന കാര്യമായിട്ട് നടക്കുന്നത്. പല പുസ്തകങ്ങളെ പറ്റി ഞാൻ കേൾക്കുന്നത് ഇപ്പൊ എന്റെ ടീച്ചറുമായിട്ടുള്ള ചർച്ചകളിലൊക്കെയാണ് ഞാൻ പല പുസ്തകങ്ങളെയും പരിചയപ്പെടുന്നത്. അതിനു മുന്നേ നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളിലുള്ള വായനകൾ നമ്മൾ നടത്തുന്നല്ലാതെ പുറത്തേക്കുള്ള വായനകൾ വളരെ കുറവായിരുന്നു. ഞാൻ പ്രധാനമായിട്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ്, ആളുകളോട് സംസാരിച്ച് അങ്ങനെ അറിവുകൾ എടുക്കുക, ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളിൽ നിന്ന് പുസ്തകങ്ങളെ പറ്റി അറിയുക, അങ്ങനെ ഒരു രീതിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു. ഹൈസ്കൂൾ സമയത്ത് എഴുത്തുകൾ വെച്ചിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ കവിതാ സമാഹാരം ചെയ്തിട്ടുണ്ട്, വിഴിനീർ പൂക്കൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു പ്ലസ് ടു കാലഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അത് കുറച്ചും കൂടെ നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, അതൊരു 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ചിന്തകള്, അല്ലെങ്കിൽ കാഴ്ചാപരിമിതിയുള്ള ഒരു പെൺകുട്ടിയുടെ, പലതരത്തിൽ ഉൾവലിഞ്ഞു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ചിന്താഗതികൾ എന്നുള്ള രീതിയിലാണ് കവിതകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ കുറേയും കൂടെ അതിനെ മാറ്റിപ്പണിയണം എന്നുള്ള ആലോചനകൾ തോന്നുന്നുണ്ട്. മലയാളം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വായിക്കാം, എഴുതാം, ഭാഷ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താം, നല്ല രീതിയിൽ എഴുതണം, കുറെ എഴുതണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മലയാളം തന്നെ എടുക്കൂ എന്ന് പറഞ്ഞു. പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു മലയാളം വേണ്ട, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാന്ന്. ഇല്ല, മലയാളം മാത്രമേ എടുക്കൂ എന്നുള്ള നിർബന്ധത്തിൽ എടുത്തതാണ് സഹൃദയിൽ.
1: വിഴിനീർ പൂക്കളിലെ കുറച്ച് വരികൾ ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലാം.
2: ചെറിയ കുട്ടിയുടെ ചാവല്യങ്ങളാണ്. അപ്പൊ അത് ചൊല്ലാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്, കാരണം എനിക്ക് 17 വയസ്സുള്ളപ്പോ ചെയ്ത പുസ്തകമാണ് അത്. എന്റെ എഴുത്ത് വായിച്ചാൽ ഇവളിങ്ങനെയൊക്കെ പുരോഗമനം പറയുന്ന ആളാണോ എന്ന് സംശയമൊക്കെ തോന്നും. അത് കാരണം ഞാൻ എന്റെ എഴുത്തുകൾ അധികം പുറത്തേക്ക് കൊടുക്കാറില്ല. ടൈറ്റിലുകളൊന്നുമില്ല എന്റെ കവിതകൾക്കൊന്നും. പുസ്തകത്തിൽ ചെയ്തതിനുണ്ടായിരുന്നു, അല്ലാതെ ഇപ്പൊ എഴുതുന്നതിനൊന്നും അങ്ങനെ ടൈറ്റിലൊന്നും ഇട്ടിട്ടല്ല എഴുതുന്നത്. അതിലെഴുതിയതിൽ എനിക്ക് കുറച്ചും കൂടെ ഒരിഷ്ടം തോന്നിയിട്ടുള്ള ഒരു കവിത എന്ന് പറയുന്നത്, കവിതയല്ല എൻ്റെ ഒരു എഴുത്ത് എന്ന് പറയുന്നത്, അന്ന് നിന്റെ ചില്ലയിൽ നിന്നും എൻ്റെ ആത്മാവിൻ്റെ അടരുകളിലേക്ക് ഞെട്ടറ്റ ഒരിലയില്ലേ, ജീവന്റെ നീല ഞരമ്പുകളുള്ള ഒരില, സ്വപ്നത്തിൻ്റെ ഒരില, ഇടയ്ക്കൊക്കെ ആ ഇല കുമ്പിൾ കുത്തി നമ്മൾ നിലാവ് കോരിക്കുടിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു കൗതുകം കൂടി പറയട്ടെ, ആ ഇലക്കുമ്പിളിൽ ഇപ്പോഴും ഒരു തുള്ളി നിലാവ് ബാക്കിയുണ്ട്.
1: വളരെ മനോഹരമായിട്ടുണ്ട്.
2: അതങ്ങനെ വായിക്കുന്നോണ്ടായിരിക്കും. അങ്ങനെ ചില ചില തോന്നലുകൾ. ഇപ്പോ ഈ കരിയിലയുടെ ഒച്ച ഉണ്ടല്ലോ, കരിയില ഇങ്ങനെ കാറ്റില് മൂവ് ചെയ്യുന്ന ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ശബ്ദമാണ്. അപ്പൊ അതിനെ ഞാൻ കരുതുന്നത് ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളാണ് എന്നുള്ള രീതിയിലാണ് എന്റെ
1: എഴുത്ത്
2: വരുന്നത്. അപ്പം നീ കേട്ടിട്ടുണ്ടോ കാറ്റിൽ നടക്കുന്ന കരിയിലകളുടെ കാലൊച്ച? അത് താളരഹിതമാണ്, ചുവടുകൾ ക്രമത്തിലുമല്ല. ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഗതി കിട്ടാതെ അലയുന്ന മരത്തിന്റെ ആത്മാക്കളാണ് അവയെന്ന് നമ്മെ പോലെ.
1: നല്ല മോഡുലേഷനിലാണ്
2: പറയുന്നത്. ഞാൻ എഴുതുമ്പോഴും ഇപ്പൊ എനിക്കുള്ള ഒരു ഫീൽ എന്താണ്, അതിലങ്ങനെ ഓർത്തോർത്ത് അങ്ങനെ എഴുതും. വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രമിക്കാറ് വായിക്കാൻ. പിന്നെ എന്റെ കവിത ഞാൻ അങ്ങനെ വായിക്കാത്തോണ്ടാണ് ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ എനിക്ക് തന്നെ വരുന്നത്.
1: ഇങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, ബാക്കിയുള്ളവർ അറിയണ്ടേ?
2: ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും എത്തിയിട്ടില്ല, എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല.
1: ഇനി ഇതുപോലെ രസകരമായിട്ട് എഴുതിയ വരികൾ ഓർമ്മയുണ്ടോ? ഇനിയും കേൾക്കാൻ തോന്നുന്നുണ്ട്.
2: ഇലകളെ ഒഴുക്കുന്ന ഒഴുക്കാകണം, ആ ഒഴുക്കിൽ ഒരിലയാകണം, ഉപരിതലമറിയാത്ത അടിയൊഴുക്കാകണം, അടിയൊഴുക്കിനുമടിയിലെ ചുഴിയാകണം, ചുഴിയിൽ ചുറ്റിത്തിരിയുന്ന നിലവിളിയാകണം, നിലവിളി കേൾക്കാത്ത മരണമാകണം, മുൻപേ മരിച്ചവർക്ക് കൂട്ടാകണം, വരാനിരിക്കുന്നവരെ കൺപാർത്തിരിക്കണം.
1: ഷാർപ്പായിട്ടുള്ള വേർഡിങ്സ് ആണ്. ഇപ്പൊ ഓരോ വാക്കും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ തീവ്രതയൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നത്?
2: ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചില സമയത്ത് അത് എഴുതിയേ പറ്റൂ, എന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാലാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതും. അപ്പൊ ഒരു ആ ഒരു ഫ്ലോയിലിങ്ങനെ വരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് ഒന്ന് റീറൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക്
1: പറ്റില്ല.
2: അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെറുതായിട്ട് കഥകളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ പല കഥകൾക്കും തുടക്കമുണ്ട്, ഒടുക്കുണ്ട്, നടു ഫില്ലല്ല. ചില കഥകളിൽ അവസാനത്തെ ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്, അതിന് ടൈറ്റിലും ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ ബാക്കിയൊന്നുമില്ല. അവസാന വാചകത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തുന്നു എന്ന് എനിക്കറിയില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു വാചകം നമ്മളെ സ്ട്രൈക്ക് ചെയ്യും, ചിലപ്പോൾ യാത്രകളിലായിരിക്കാം, അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നതിനെ എഴുതി വെക്കുന്നതാണ്. പിന്നെ ചിലരുടെ കഥകൾ കേൾക്കുമ്പോൾ അതിനെ വേറൊരു രീതിയിൽ എഴുതണം, മറ്റുള്ളവരും കൂടെ അത് അറിയണം എന്നുള്ള ആഗ്രഹമൊക്കെ വരുമ്പോൾ അങ്ങനെ എഴുതാൻ തുടങ്ങും. പിന്നെ കുറെ കഴിയുമ്പോൾ വിചാരിക്കും അത് അവരുടെ സ്വകാര്യത, അത് അവരിൽ തന്നെ നിൽക്കട്ടെ, എന്നിലും നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ആ എഴുത്ത് അവിടെ നിൽക്കും. അങ്ങനെ കുറെ പെൻഡിങ് എടുക്കുന്നുണ്ട്. യാത്രാവിവരണം എഴുതണം എന്നുള്ളത് വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഡിഗ്രി കുട്ടികളുടെ കൂടെ ഞങ്ങൾ ഒരു 5 ഗവേഷകരും ടീച്ചേഴ്സും കൂടെ ഡൽഹി ആഗ്രയൊക്കെ യാത്ര പോയിരുന്നു. അപ്പൊ ആ യാത്രാനുഭവങ്ങളെ ഒന്ന് എഴുതണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ടീച്ചറും അതുപോലെ അതിലൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ ഇരുന്ന് എഴുതാനുള്ള ഒരു സമയം, അതിനിടയിലാണ് പിന്നെ ജോലി കിട്ടി ഇങ്ങോട്ട് വന്നു. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയപ്പോ എഴുതാൻ പറ്റിയിട്ടില്ല, അതും വൈകാതെ എഴുതണം എന്നുണ്ട്.
1: അപ്പൊ എല്ലാത്തിനും സമയം ഉണ്ടാവട്ടെ. ജോലി എങ്ങനെ പോകുന്നു?
2: ജോലി കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. ആദ്യത്തെ കുറച്ച് സമയം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം അതുവരെ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിന്നും മാറി ഒരു ടീച്ചർ എന്നുള്ള രീതിയിലും എത്താതെ ഒരു ഗവേഷക എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതൊക്കെ പെട്ടെന്നൊരു ദിവസമാണ് ഒരു ഷിഫ്റ്റിംഗ് വരുന്നത്. അതും ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോടാണ് PhD ചെയ്യുന്നത്. അപ്പം അതുപോലത്തെ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ ഒരു തിരക്കുകളിലേക്ക് പെട്ടെന്ന് മാറ്റപ്പെട്ടപ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ആദ്യ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം ഞാൻ ഓക്കെയാണ്. കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാവരും നല്ല സഹകരണമാണ്. എന്ത് കാര്യം ചോദിച്ചാൽ പറഞ്ഞു തരാനും ചെയ്തു തരാനും ഒക്കെ നല്ല ഹെൽപ്പിംഗ് ആണ്. അതുപോലെ തന്നെ കുട്ടികളും നല്ല സഹകരണമാണ്.
1: അപ്പോൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു
2: അധ്യാപനം, നിലവിൽ സന്തോഷത്തോടു കൂടി തന്നെ പോകുന്നുണ്ട്.
1: ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു
2: ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഏത് പോർഷൻ ആണെന്ന് നോക്കും. ആ വിഷയത്തെക്കുറിച്ച് പ്രധാനമായിട്ടും ചോദിക്കുന്നത് എൻ്റെ ഗൈഡായിട്ടുള്ള സോണിയ ടീച്ചറോടാണ്. ടീച്ചറോട് ചോദിക്കും, അല്ലെങ്കിൽ ടീച്ചറുടെ ഹസ്ബൻഡ് അനിൽ മാഷുണ്ട്, മാഷ് മലയാളം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, മാഷോട് ചോദിക്കും. അതുപോലെ എൻ്റെ കൂടെ ഗവേഷണം നടത്തുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരോടും ചോദിക്കും. അങ്ങനെ എനിക്ക് വേണ്ടുന്ന പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എൻ്റെതായ രീതിയിലൊന്ന് തയ്യാറാക്കി ഞാൻ ബ്രെയിലിൽ നോട്ട് എഴുതിയെടുക്കും, എന്നിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്.
1: ഇപ്പോൾ എഴുത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് വേറെ?
2: വേറെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആർട്സിലായിരുന്നു ഞാൻ ആദ്യ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. കവിത ചൊല്ലും, അതുപോലെ കഥാപ്രസംഗം പറയും. ഹൈസ്കൂൾ ടൈമിൽ വീടിൻ്റെ അടുത്ത് അമ്പലങ്ങളിലും ഒക്കെ കഥാപ്രസംഗം പറയാൻ പ്രൊഫഷണലായി തന്നെ പോയിരുന്നു. പിന്നെ മോണോ ആക്ട് ചെയ്യും, കീബോർഡ് വായിക്കും, വയലിൻ ചെറിയ രീതിയിലൊക്കെ വായിക്കും.
1: സർവകലാവല്ലഭയാണ്.
2: പിന്നെ അതുപോലെ പിന്നെ ഒരു PG ഒക്കെ കഴിയുന്ന സമയത്താണ് നമുക്ക് ആർട്സ് മാത്രമേ പറ്റുന്നുള്ളൂ, അല്ലാതെ സ്പോർട്സിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ അങ്ങനെ വന്നപ്പോഴാണ്. ഇവിടെ ജ്യോതിർഗമേല് വന്ന സമയത്ത് ഒരു ബൽറാം സാറുണ്ട്, അദ്ദേഹമാണ് എന്നെ ചെസ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെസ് കളിക്കും. പിന്നെ ബ്ലൈൻഡ് ഫുട്ബോൾ പ്ലെയറാണ്. എനിക്ക് എവിടെ ഇരുന്ന് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും ഇങ്ങനെ നടന്ന് പ്രവർത്തിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ ബ്ലൈൻഡ് ഫുട്ബോളിൽ എത്തുന്നത്.
1: സജീവമായിട്ട് അതിൽ തുടരുന്നു അല്ലേ?
2: തുടർന്ന് ഇപ്പൊ ഈ ജോലി കിട്ടിയത് കൊണ്ട് നമുക്കിപ്പോ ലീവ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പോവാത്തത്. കഴിഞ്ഞ ഒരു ഡിസംബർ വരെ ഞാൻ പോയിട്ടുണ്ട്. 2 സ്റ്റേറ്റ് ടൂർണമെന്റിന് കളിച്ചു, പിന്നെ 2 സോണല്, ഒരു നാഷണല്, അങ്ങനെ പിന്നെ ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കേരള ടീമിന്റെ ഐക്കൺ പ്ലെയർ ആയിരുന്നു വുമൻസ് ടീമിന്റെ. പിന്നെ 2 ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു.
1: ഫുട്ബോൾ കാണുമോ? അല്ലാതെ ഫുട്ബോൾ
2: ഇല്ല, അങ്ങനെ കാണുന്നില്ല.
1: ഫോളോ ചെയ്യോ?
2: ഇല്ല, ഞാൻ അങ്ങനെ വല്ലാതൊരു പാഷൻ ഉള്ള ആളല്ല. അങ്ങനെ കാണാൻ അറിയാനും അങ്ങനെ പാഷൻ ഉള്ള ആളല്ല. കളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, കാരണം നമ്മുടെ ബാക്കി എല്ലാ സ്ട്രെസ്സും ഞാൻ മാറ്റിവെക്കുന്ന ഇതവിടെയാണ്. അത്രയും ഓക്കെ ആയിരിക്കും ഞാൻ കളിക്കാൻ പോകുന്ന സമയത്ത്. പിന്നെ സ്വിമ്മിങ് ഉണ്ട്, സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ട്, കുറച്ച് സെൽഫ് ഡിഫെൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓഡിയോ നാടകം ചെയ്തിട്ടുണ്ട്.
1: ഓഡിയോ നാടകം ചെയ്തത് എവിടെ?
2: ദ ഇൻസൈഡർ എന്ന പേരിലാണ് ചെയ്തിട്ടുള്ളത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ യൂത്ത് ഫോറം ഒരു ഓഡിയോ നാടക മത്സരം സംഘടിപ്പിച്ചിരുന്നു 2 മുന്നേ. അപ്പൊ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്.
1: അതിന്റെ സ്ക്രിപ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ
2: അത് എഴുതിയത് ഞാൻ തന്നെയാണ്. രചന സംവിധാനം ഞാനാണ്. പിന്നെ അതിലൊരു ചെറിയ ഭാഗം ഞാൻ ഡബ്
1: ചെയ്തിട്ടുണ്ട്.
2: പിന്നെ ഞാൻ +1 പഠിക്കുന്ന സമയത്ത് അകക്കണ്ണ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അഭിനയവും എനിക്ക് താല്പര്യമുള്ള, ഇവിടെ ഒരു കമ്മ്യൂണിറ്റി തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആക്സസിബിൾ തിയേറ്റർ, അങ്ങനെ നാടകത്തിന്റെ മേഖലയും
1: എല്ലാ മേഖലയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്.
2: വേറെ ഒന്നല്ല, എന്റെ അമ്മയ്ക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, കാഴ്ചയില്ല അല്ലെങ്കിൽ കണ്ണ് കാണില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നിന്നും മാറി നിൽക്കരുത്. കണ്ണു കാണാത്തത് കൊണ്ടാണ് നിനക്കത് ചെയ്യാൻ പറ്റാഞ്ഞേന്ന് ആരെക്കൊണ്ടും പറയിക്കരുത് എന്നുള്ളൊരു. എൻ്റെ അമ്മ അങ്ങനെ കാഴ്ച പോയ സമയത്ത് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും പോകുന്നുണ്ട്, എൻ്റെ മോള് മാത്രം പോകുന്നില്ല, എൻ്റെ മോൾക്ക് കാണാത്തതുകൊണ്ടല്ലേ എന്നുള്ളൊരു സങ്കടം ഉണ്ട് അമ്മയുടെ. അപ്പം കാഴ്ച ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ എന്നെ ആ ഒരു കാര്യം എന്നോട് ആര് പറയുമ്പോഴും എനിക്ക് എൻ്റെ അമ്മയുടെ കണ്ണീര് ഓർമ്മ വരാം. എനിക്കത് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യം അമ്മയുടെ കണ്ണീരെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോൾ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് എന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഓക്കെയാണ്, പക്ഷെ കാഴ്ച ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും ഞാനത് ചെയ്യും. യാത്രകൾ പോകുന്നതാണെങ്കിലും ഒക്കെ ഇപ്പം ഞാൻ തന്നെ പാചകം ചെയ്യും. ഒറ്റയ്ക്കൊരു വീടെടുത്ത് താമസിക്കുക എന്ന് പറഞ്ഞപ്പോഴും കാഴ്ച ഇല്ലാത്തതുകൊണ്ട് എന്നുള്ള ഇത് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സ്പേസ് എനിക്ക് വേണം, എനിക്ക് നിൽക്കണം, ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ ഞാൻ ചെയ്തത്. ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും ഞാൻ അതിന് ചെയ്യും.
1: അപ്പൊ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും വലിയ മോട്ടിവേഷൻ ഈ വാക്കുകൾ തന്നെയാണ്.
2: എനിക്ക് അത് തന്നെയാ പറയാനുള്ളത്. കാരണം നമ്മൾ അതുകൊണ്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും പല പരിമിതികൾ നേരിടുന്നവരാണ്. പിന്നെ നമ്മൾ മാത്രം അതിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കാഴ്ച പരിമിതി ഒരു പ്രശ്നമല്ല. നമുക്ക് എഴുതാനും വായിക്കാനും കാഴ്ചയുള്ളവരെ പോലെ പറ്റുന്നില്ല എന്നുള്ളു. പക്ഷെ അതിനെ സഹായിക്കുന്ന പല സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അതിനൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകും. അതൊരു പരിമിതിയായിട്ട് കണക്കാക്കുമ്പോഴാണ് നമുക്കത് പ്രശ്നമാവുക. അപ്പൊ നമ്മൾ നമ്മളെയൊക്കെ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവരെ നമ്മൾ ആലോചിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. ദൈവം സഹായിച്ച് എനിക്ക് ഒറ്റയ്ക്ക് നടക്കാം, എനിക്ക് എന്തിനെങ്കിലും പറയാം, എനിക്ക് കേൾക്കാം, അതൊക്കെ എൻ്റെ അനുഗ്രഹമല്ലേ. അപ്പം അതിനെ മാക്സിമം യൂസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ ആ വാക്കുകൾ തന്നെയാണ് എന്നെ എല്ലാ കാര്യത്തിലേക്കും എന്നെ എത്തിക്കുന്നത്,
1: മോട്ടിവേറ്റ്
2: ചെയ്യുന്നത്. അത് ഇപ്പോഴും ഞാൻ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
2: ഹസ്ബൻഡ് ആളുടെ പേര് സാരംഗ് എന്നാണ്. മലപ്പുറം കോട്ടയ്ക്കിലടുത്തുള്ള MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ആളും കാഴ്ച പരിമിതി നേരിടുന്ന വ്യക്തിയാണ്. എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ കാഴ്ച പരിമിതി ഉള്ള ഒരാളെ കല്യാണം കഴിക്കൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. യാത്ര ചെയ്യുന്നതിനൊക്കെ ആളാണ് കൂടുതലും സപ്പോർട്ട്. ഇപ്പൊ ട്രെയിനിന്റെ പല കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നതും ഒക്കെ ആളാണ്.
1: അപ്പൊ തീർച്ചയായിട്ടും ഇനിയും പുതിയ പുതിയ മേഖലകളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ ഇതേ മോട്ടിവേഷനും അമ്മ തന്ന ആ ഒരു എനർജിയും എല്ലാം അച്ഛൻ്റെ ആ സപ്പോർട്ടും എല്ലാം എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ PhD ഒക്കെ വളരെ മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് ഒരു വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
2: താങ്ക് യു.
0: അധ്യാപികയായ ഹീര VSമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT.
3: നേർവഴി.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: ദർശനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി.
2: வணக்கம் நேர்களே, இது தமிழ்ச்சொல் மாலை.

ഇസയിൻ മറ്റൊരു മുഖമാണത് നഹച്ചുവൈ പാടലുകൾ. നഹച്ചുവൈ മനുതനെ ഒരേ നേരത്തിൽ ചിരിക്കവും അതുപോലെ ചിന്തിക്കവും ചെയ്യവല്ലത്. അതുപോലെ താ നഹച്ചുവൈ പാടലുകളും. ഇപ്പാടലുകൾ നഹച്ചുവയാക സമൂഹത്തിൽ നടക്കും അനീതികളെ ചുട്ടിക്കാട്ടി മനുതർകൾ മനതിൽ ഒരു താക്കത്തെ ഏർപ്പെടുത്തും തന്മെ കൊണ്ടത്. നാട്ടുപ്പുറപ്പാടലുകൾ, ഉഴവു പാടലുകൾ, താരാട്ടുപാടലുകൾ പോണ്ടവേ തെണ്ടൽ നമ്മെ തഴുകി സെന്റ് ഒരു ഇനം പുരിയാ ഇൻപത്തെ നമുക്ക് ഉരുവാക്കുവതേ പോലവേ പാടലുകളും നം മനതിൽ തഴുകി സെന്റ് ഒരു ഇനം പുരിയാത ഇൻപ വെള്ളത്തിൽ നമ്മെ മുഴുക ചെയ്യുന്ന. ഇവ്വാറാക തമിഴ് തിരയിസയാനത് ഒരു കടൽ പോലെ പരന്ന് വിരുന്ന് എല്ലയറ്റ ഇൻപത്തെ മനുതനിക്ക് പകർന്നളിക്കുന്നത്. അത്തുടൻ നമ്മുടെ സമൂഹത്തിൻ കലാചാരത്തിൻ തന്മയെ അടുത്ത തലമുറയ്ക്ക് വഴങ്ക പൊക്കിഷമാക പാതുകാക്കപ്പെട വേണ്ടിയ ഒന്ന് എന്നതേയും നാം നിലവിൽ കൊള്ള വേണ്ടും. പാടൽ പാടുവത് എൺപത് സിലർക്ക് മറ്റുമേ തീർന്ന കല എന്നാലും പാടലെ രസിപ്പത് എൺപത് അനേവർക്കുമേ തീർന്ന കല എന്നതേ നാം ഏറ്റുകൊള്ള വേണ്ടും. ഇന്നലയിൽ നാം പാർക്കുമ്പോൾ നമ്മുടെ മനതിൽ ഒരു ധ്യാന ഉണർവ് ഏർപ്പെടുത്തി മനതെ ഒഴുങ്കപ്പെടുത്തും തന്മെ കൊണ്ട യോഗാവെ പോയിന്റെ ഇസയും നമ്മുടെ മനതെ ഒഴുങ്കപ്പെടുത്ത വല്ലത് എൻപതേ നാം ഉണർന്നു കൊള്ള വേണ്ടും. ഇസയെ നേസിപ്പോ, ഇസയെ രസിപ്പോ, ഇസയുടൻ ഇസയുടൻ വാഴുവോ.

നിഗഴ്ചിയിൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാണ് തമിഴ്ചൊൽ മാലയെ. ഇത്തുടൻ ഇന്ത്യ നിഗഴ്ചിയിൽ നിറയുമടിക്കുന്നതിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം. തമിഴ്ചൊൽ

0: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
1: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്.
2: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
1: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
0: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
1: ചേടാ,
0: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായേനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ തിങ്കളാഴ്ച രാവിലെ 11:00 to 12:00 ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിൻ്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496553219, 9496591.

0: ആകാശവാണി.
1: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: വെറും 33 വർഷം മാത്രം നീണ്ട ജീവിതമായിരുന്നു ഗർഭശ്രീമാനായ സ്വാതി തിരുനാൾ രാമവർമ്മയുടേത്. ആ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അനശ്വരങ്ങളായ സംഗീത സൃഷ്ടികളും ഓർമ്മിക്കേണ്ട ഭരണപരിഷ്കാരങ്ങളും അദ്ദേഹത്തിന്റെ സംഭാവനകളായി ഉണ്ടായി. വിവിധ ഭാഷകളിലായി കൃതികൾ രചിച്ച സ്വാതി തിരുനാളിന്റെ സംഗീത വൈഭവത്തെക്കുറിച്ച് ഏറെ വർണ്ണിക്കേണ്ടതില്ല. മഹാരാജാവിന്റേതായ കർത്തവ്യങ്ങൾക്കിടയിൽ തന്റെ സമകാലികരെപ്പോലെ ശിഷ്യപരമ്പരകളെ സൃഷ്ടിച്ച് ആ സംഗീതം പകർന്നുകൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാകാം അദ്ദേഹത്തിന്റെ കൃതികൾ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വീണ്ടെടുക്കാനും നിലനിർത്താനും പിന്നീട് ഏറെ അധ്വാനം വേണ്ടി വന്നത്. തലമുറകൾക്ക് ശേഷവും സ്വാതി കൃതികൾക്ക് പ്രചാരം വർദ്ധിക്കുന്നതായി കാണുന്നത് കേരളത്തിന്റെ സംഗീത പാരമ്പര്യത്തിനും അഭിമാനിക്കാനുള്ള വസ്തുതയാണ്. സ്വാതി കൃതികൾ മാത്രം ഉൾപ്പെടുത്തി എല്ലാ വർഷവും സ്വാതി തിരുനാൾ ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സ്വാതി തിരുനാൾ സംഗീതോത്സവം ആ മഹാപ്രതിഭയോടുള്ള ആകാശവാണിയുടെ ആദരമാണ്. ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ സ്വാതി തിരുനാൾ രചിച്ച ഏതാനും പദങ്ങൾ നമുക്ക് കേൾക്കാം.

ഹന്ത ഞാൻ എന്തു ചെയ്യൂ എന്നു തുടങ്ങുന്നു. രാഗം ഹംസാനന്ദി, തിശ്രനട. കെ ഓമനക്കുട്ടി, ലളിതാ ഗോപാലൻ നായർ, ജി സീതാലക്ഷ്മി എന്നിവർ ചേർന്ന് പാടിയത്.

സ്വാതി തിരുനാൾ പദങ്ങളിൽ അടുത്തതായി തരുണി ഞാൻ എന്നു തുടങ്ങുന്നു. ദ്വിജാവന്തി രാഗം, മിശ്രചാപ്പ് താളം. പാടിയത് ജി. സീതാലക്ഷ്മി.

ഹുസൈനി രാഗത്തിൽ ഐ സഖി എന്നു തുടങ്ങുന്നു മിശ്രചാപ്പ് താളം. പാടിയത് ആയാംകുടി മണി.

അവസാനമായി ശങ്കരാഭരണ രാഗത്തിൽ സഖി ഹേ എന്നു തുടങ്ങുന്ന പദം മിശ്രചാപ്പ് താളം. പാടിയത് സി എസ് കൃഷ്ണൻ.

0: സ്വാതി തിരുനാൾ രചനയിലുള്ള ഏതാനും പദങ്ങളാണ് ഇന്ന് ഗാനകൈരളിയിലൂടെ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എം കെ ദിലീപ്, സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം കെ ജി സുമിത.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: കുടുംബസമേതം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം വരികൾ എഴുതി ജോൺസൺ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി.
1: അക്ഷര വെളിച്ചം, വായനയുടെ വർത്തമാനം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകരണം. രചന അശോകൻ പുതുപ്പാടി.

0: പുതുകാലത്ത് വായന കുറഞ്ഞു വരികയാണെന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായം ഉയരാറുണ്ട്. പഴയകാലത്ത് പുസ്തകങ്ങളും അച്ചടി മാധ്യമങ്ങളും മാത്രമാണ് വായനോപാധിയായി ഉണ്ടായിരുന്നതെന്ന കാര്യം നമുക്കറിയാം. എന്നാൽ ഇന്ന് ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ധാരാളിത്തമുള്ള കാലമാണ്. വിഡ്ഢിപ്പെട്ടി എന്ന് കളിയാക്കി വിളിക്കാറുള്ള ടെലിവിഷനും ഇലക്ട്രോണിക് മാധ്യമങ്ങളും വായനയെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം നാം മറന്നുപോകരുത്. നിരവധി പുസ്തകങ്ങളിലൂടെ മാത്രം നമുക്ക് ആർജിക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ ടി വിയിലെ ഒരു പരിപാടിയിലൂടെ മാത്രം നമുക്ക് ഹൃദിസ്ഥമാക്കാൻ പറ്റും.
1: പുസ്തകങ്ങളുടെ സംഗ്രഹം നൽകി നമുക്ക് യഥാർത്ഥ പുസ്തകങ്ങളിലേക്ക് പോകാൻ തോന്നിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുകൾ ഇന്ന് ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനൊത്ത പുസ്തകങ്ങൾ ആധികാരികമായി നിർദ്ദേശിക്കുന്ന സൈബർ ഇടങ്ങളിലാണ് നമ്മുടെ ഓരോ ദിനവും പൂർത്തിയാകുന്നത്.
0: ഗൃഹാതുരമായ നമ്മുടെ പഴയ ലൈബ്രറി കാലങ്ങൾക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. പൊടിപിടിച്ച പുരാതന ഗ്രന്ഥാലയത്തിൽ പോയി കുറേ നേരം തിരഞ്ഞതിനു ശേഷം നാം കണ്ടെത്തിയ അപൂർവ അനുഭവം വെറും പഴങ്കഥയാണ്. പൊടിപടലങ്ങളൊന്നുമില്ലാത്ത, ആവശ്യത്തിന് വായുസഞ്ചാരവും വെളിച്ചവുമുള്ള, ശാസ്ത്രീയമായി ക്രമീകരിച്ച ലൈബ്രറിയിൽ പോയി വളരെ എളുപ്പത്തിൽ കിട്ടുന്ന പുതുമയേറിയ പുസ്തകത്തെയാണ് വായനക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്.
1: പുതുതലമുറ വായനയ്ക്കായി കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോൺ, ടാബ്ലറ്റ്, കിൻഡിൽ എന്നീ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും നീണ്ട കഥകൾ ഇന്ന് പരമ്പരയായി വരുന്നുണ്ട്. പിന്നീടത് പുസ്തകരൂപത്തിൽ വരുമ്പോൾ കിട്ടുന്ന സ്വീകാര്യത കൂടുതലാണ്. അച്ചടിച്ച പുസ്തകങ്ങൾക്ക് പകരമായി ലഭിക്കുന്ന ഈ ബുക്കുകൾ ലോകത്തെവിടെ നിന്ന് ചെയ്യാനും സാധിക്കും. യാത്രകളിൽ സ്മാർട്ട് ഫോണിലോ ടാബ്ലറ്റിലോ ഈ ബുക്കുകൾ കൊണ്ടുപോകാനും സാധിക്കും. വായനക്കാരുടെ ഇഷ്ടാനുസരണം അക്ഷരങ്ങളുടെ വലിപ്പം കൂട്ടാനും ഡാർക്ക് മോഡിൽ വായിക്കാനും സാധിക്കുമെന്നത് ഫോൺ വഴിയുള്ള വായനയുടെ പ്രത്യേകതയാണ്.
2: വായന എന്ന് പറയുന്നത് കണ്ണ് തുറന്നു വെച്ച് സത്യം കാണുന്ന ഒരു പ്രക്രിയ. കാരണം കണ്ണടച്ചിട്ടാണ് നമ്മൾ സത്യം കാണുന്നത്. വായന അങ്ങനെയല്ല.
3: എഴുത്തുകാരനും അധ്യാപകനും കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള ഭാഷ ഉപദേശക സമിതി അംഗം ഡോക്ടർ സാബു കോട്ടുകൽ.
2: നമ്മൾ വായിക്കുമ്പോൾ നമ്മളൊരു ഭാവനാലോകത്തേക്കോ സങ്കല്പ ലോകത്തേക്കോ പോവുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ പുതിയ തലമുറയുടെ വായന ശ്രദ്ധിച്ചാൽ ധാരാളമായത് വായിക്കുന്നുണ്ട്. പക്ഷെ വായിക്കുന്ന ഉള്ളടക്കം മുൻപ് വായിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് ചരിത്രവും ഫിലോസഫിയും മറ്റും വളരെ ഗൗരവപൂർവ്വം വായിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് വായനയെ കുറച്ച് ലളിതമാക്കി മാറ്റിയോ എന്നൊരു സംശയമുണ്ട് പുതിയ തലമുറയുടെ വായനയിൽ എനിക്ക് തോന്നുന്നത്. കാരണം

0: ആശയങ്ങൾ അവതരിപ്പിക്കുന്ന കൃതികൾ നമ്മൾ വായിക്കേണ്ടി വരും. അത്തരത്തിൽ ഒരു ലക്ഷ്യബോധത്തോടെയുള്ള വായന ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെന്നല്ല, യുവതലമുറയിൽ അത്തരം വായനകൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിഞ്ഞു പോകുന്ന പുസ്തകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത്ര ഗൗരവതരമായ ഒരു സമീപനമുള്ള പുസ്തകങ്ങളല്ല ഇതിൽ വിറ്റുപോകും. കൂടുതൽ പേരത് വായിക്കുന്നു. ഒരു പുസ്തകം തന്നെ നാലും അഞ്ചും പേരും വായിക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ വായനയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയ ഉയർച്ച നഷ്ടപ്പെടുന്നുവെന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് വായന നമ്മൾ അതുവരെ ജീവിച്ച ലോകത്ത് നിന്നും നമ്മളെ ഒന്ന് തിരുത്താനും നമ്മളെ എത്തിച്ചു നിർത്തിയിരിക്കുന്ന ചില മതിലുകളെ തകർക്കാനും കൂടി വേണ്ടിയുള്ളതാണ്. ലോകത്തെ പുതുക്കി പണിയാൻ വായന ആവശ്യം. നമ്മൾ അതുവരെ ആർജിച്ച വിജ്ഞാനത്തിൽ നിന്ന് ഒരു പടി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു പക്ഷേ വലിയ ജനാധിപത്യ ബോധം നമ്മൾ ഉദയം ചെയ്യുന്നത് അത്തരം കൃതികൾ വായിക്കുമ്പോഴാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള മതിലുകൾ ഇല്ലാതായി പോകണമെങ്കിൽ വ്യക്തമായി അത്തരം ജനാധിപത്യത്തെ അവതരിപ്പിക്കുന്ന കൃതികൾ നമുക്ക് വായിക്കേണ്ടി വരും. ജീവിതത്തെ സർഗാത്മകമാക്കണമെങ്കിൽ അത്തരം മതിലുകൾ ഇല്ലാതാവണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ മാനവികതയുള്ളവരായി നമ്മളെ മാറ്റണമെങ്കിലും അത്തരം വായന ആവശ്യം. കേവലം ആസ്വദിക്കാൻ വേണ്ടിയും നമുക്ക് പരിചിതമല്ലാത്ത ലോകങ്ങൾ കണ്ടെത്താൻ വേണ്ടിയും മാത്രമായി നമ്മൾ വായനയെ പരിമിതപ്പെടുത്തിയാൽ നമുക്ക് ആന്തരികമായ വളർച്ച ഉണ്ടാവുകയില്ല. പകരം നമ്മുടെ ആസ്വാദനമൊക്കെ നടക്കും. നമുക്ക് ജീവിതം ആ തരത്തിൽ സന്തോഷകരമാവുമെങ്കിലും ആന്തരികമായ വളർച്ച ഉണ്ടാകുന്നില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം അറിയാതെ വളരുന്നത് പോലെ നമ്മൾ പുസ്തകം വായിക്കും തോറും നമുക്കൊരു ആന്തരികമായ വളർച്ചയുണ്ട്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്, എന്താ എല്ലാത്തരം മനുഷ്യനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള എല്ലാ വിധത്തിലുമുള്ള ജാതിയുടെയും മതത്തിന്റെയും പ്രദേശത്തിന്റെയും അതുപോലെ എല്ലാ മതിലുകളും മാഞ്ഞു പോകുന്ന ഒരു ജനാധിപത്യബോധം നമുക്കാക്കിയിട്ടുണ്ട്. ഇന്നലെ വരെ നമ്മൾ നിന്ന സ്ഥിതിയിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോകാൻ ഈ വായന നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അത്തരം വായന ഈ തലമുറ ഒരു പക്ഷേ ഇനിയും കുറച്ച് ശ്രമപ്പെട്ട് നേടേണ്ടതായിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാത്തരം വായനയും കുറച്ച് ഗൗരവമുള്ളതാക്കേണ്ടതുണ്ട്. എങ്കിലേ നമ്മുടെ സമകാലിക സാഹിത്യവും വികസിക്കുകയുള്ളൂ, ഭാവിയിലേക്കുള്ള നമ്മുടെ നടത്തവും സുഗമമാവൂ.
1: അച്ചടിച്ച പുസ്തകങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ ഈ വായന സാധ്യമാണ്. ഡിജിറ്റൈസ് ചെയ്ത ധാരാളം പുസ്തകങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. വേഗതയേറിയ ഇന്റർനെറ്റ് സൗകര്യമുണ്ടെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ഡിജിറ്റൽ ലൈബ്രറിയിൽ നിന്ന് വായനക്കാർക്ക് പരിധിയില്ലാതെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, സാഹിത്യ ഗ്രന്ഥങ്ങൾ എന്നിവ ഇവിടെ ലഭിക്കും. സ്കൂൾ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, കരിയർ വികസനം, ഗവേഷണം, പേറ്റന്റുകൾ, ജുഡീഷ്യൽ റിസോഴ്സ്, സാംസ്കാരികം, പത്രശേഖരം എന്നീ മുൻഗണനാ വിഷയങ്ങൾ നൽകിയും നമുക്ക് ലൈബ്രറിയെ ഉപയോഗിക്കാൻ പറ്റും. സ്വയം എന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാ വിഷയങ്ങളിലും മികച്ച ഓൺലൈൻ കോഴ്സുകളും സൗജന്യമായിട്ടുണ്ട്.
2: കാഴ്ച പരിമിതിയുള്ള പുസ്തക പ്രേമികൾക്ക് വേണ്ടി എല്ലാ വിഷയങ്ങളിലും ഇന്ന് ബ്രെയിൽ പുസ്തകങ്ങൾ ലഭ്യമാണ്. ഇത്തരം പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരവും പ്രത്യേക ബ്രെയിൽ ലൈബ്രറിയും കേരള സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിലുണ്ട്. ഇത്തരം വായനക്കാർക്ക് വേണ്ടി ഇപ്പോൾ ഓഡിയോ ലൈബ്രറിയും സുലഭമാണ്. നല്ല ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത എല്ലാ ഭാഷകളിലെയും മികച്ച ഓഡിയോ പുസ്തകങ്ങൾ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാണ്. വിവിധ ഓൺലൈൻ ആപ്പുകളിലും ഓൺലൈൻ റേഡിയോകളിലും പുസ്തകങ്ങൾ മുഴുവനായും സംഗ്രഹമായും കഥാസാരമായും ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട്.
3: സാമൂഹിക പ്രവർത്തകയും ഓഡിയോ പുസ്തകങ്ങളുടെ സംരംഭകയുമായ ദേവി കൃഷ്ണ,
4: ഞാൻ ഹിഡൻ വോയിസസ് എന്നുള്ളൊരു എൻ ജി ഒയുടെ സംഘാടകയാണ്. ഞങ്ങള് 2019 തൊട്ട് ഈ കാഴ്ച പരിമിതിയുള്ള ആൾക്കാർക്ക് വേണ്ടി ഓഡിയോ ബുക്സ് ചെയ്യുന്നുണ്ട്. 18 ഭാഷകളിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൽ എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനും അവർക്ക് ഹ്യൂമൻ ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഓഡിയോ ബുക്സ് ചെയ്യുന്നത്. പല സബ്ജക്ട്സിലും മാത്സ് തൊട്ടും സയൻസ് വരെ എല്ലാ സബ്ജക്റ്റിനും ഞങ്ങൾ ബുക്കിൽ ഇല്ലാത്തത് പോലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ വായനാ ദിനത്തിനനുബന്ധിച്ചോടെ ഞങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ കാഴ്ച പരിമിതിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്.
1: വായനയിലേക്ക് നയിക്കേണ്ടത് ചെറിയ പ്രായത്തിൽ തന്നെയാണ്. കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ പുസ്തകങ്ങൾ കയ്യിലെടുത്ത്

0: ആകർഷകമായി കഥ പറഞ്ഞ് ആംഗ്യം കാണിച്ച് രക്ഷിതാക്കൾ വായിക്കാൻ ശ്രമിക്കണം. ഇത് ഒരു തുടർ പ്രവർത്തനമാകുമ്പോൾ കുട്ടികൾക്ക് വായിക്കാനുള്ള താല്പര്യം ഉണ്ടാകുക തന്നെ ചെയ്യും. അനുകരിക്കുന്ന സ്വഭാവം കുട്ടികൾക്ക് സാധാരണമാണ്. വായനക്കാരായ മാതാപിതാക്കളെ അനുകരിക്കുന്ന കുട്ടികൾ ആയുഷ്കാല വായനക്കാരായി മാറും. വീട്ടിൽ നിന്നും തുടങ്ങുന്ന കഥ പറച്ചിലുകൾ ഗാർഹിക കൂട്ടായ്മകളിലേക്ക് നീങ്ങണം. ഇതുതന്നെ ബാലവേദികളിലും അംഗൻവാടികളിലും വിദ്യാലയങ്ങളിലും തുടരണം.
1: വിദ്യാലയങ്ങളാണ് കുട്ടികളെ വായനയിലേക്ക് നയിക്കാനുള്ള മറ്റൊരിടം. കാർട്ടൂൺ കഥാപാത്രങ്ങൾ, അസാമാന്യ വലിപ്പമുള്ള അത്ഭുത മനുഷ്യർ തുടങ്ങി ലൈബ്രറിയിലേക്കുള്ള പ്രവേശന ഭാഗത്ത് വിസ്മയപ്പെടുത്തുന്ന കാഴ്ചകളിലൂടെ കുട്ടികളെ ലൈബ്രറിയിലേക്ക് നയിക്കാം. പഠനത്തിന്റെ തിരക്കുകൾക്കിടയിൽ കുട്ടികൾക്ക് പൊതുവായനയ്ക്ക് സാധാരണയായി സമയം കിട്ടാറില്ല. ഇതിന് പരിഹാരം കാണേണ്ടത് അധ്യാപകരും രക്ഷിതാക്കളുമാണ്. പ്രതിദിനം ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അതിലൊരംശം പോലും ഒരു ജീവിതകാലത്ത് വായിക്കാൻ കഴിയില്ല. ഇവിടെ നല്ലൊരു പുസ്തക തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്.
0: കുട്ടികൾ ഒരു വർഷം തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളുടെ പട്ടിക ലൈബ്രറിയിന് തയ്യാറാക്കാം. കഥാപുസ്തകങ്ങൾ, വിവിധ വിഷയങ്ങളിലുള്ള ഗ്രന്ഥങ്ങൾ തുടങ്ങി എല്ലാ മേഖലയിലെയും പുസ്തകങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താം. ഇതിനായി സാഹിത്യകാരന്മാരുടെയും വിഷയവിദഗ്ധരുടെയും ഉപദേശങ്ങളും സ്വീകരിക്കാവുന്നതാണ്. ഈ പുസ്തകങ്ങളുടെ ധാരാളം കോപ്പികൾ ലൈബ്രറിയിൽ സജ്ജീകരിക്കാനും ശ്രദ്ധിക്കണം. പുസ്തകങ്ങളുടെ പോസ്റ്റർ പ്രദർശനം, പുസ്തക ചർച്ച, വായനക്കുറിപ്പ് മത്സരം എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്താൻ പറ്റും. കൃത്യമായ പുസ്തക വായന, ലൈബ്രറി ഉപയോഗം എന്നിവ കുട്ടികൾക്ക് സുഖകരമാക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കണം. സ്കൂൾ, റേഡിയോ, ചുമർപത്രം എന്നിവയിലെല്ലാം വായനയുടെ പ്രാധാന്യം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം.
2: നമ്മുടെ വായനയെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ചർച്ചകൾ പല രൂപത്തിൽ നടക്കുന്നുണ്ട്.
3: തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിലെ വായനാവേദിയുടെ സെക്രട്ടറി ആർ ബിജു,
2: വായനയുടെ രൂപത്തിൽ ഒരുപാട് മാറ്റവും സംഭവിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ബഹുഭൂരിപക്ഷം പുതിയ വായനക്കാരെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതും, പുസ്തകത്തിലേക്ക് നേരിട്ടുള്ള വായനയിൽ നിന്ന് സമയത്തിന്റെ സൗകര്യത്തിന്റെ ഒക്കെ കാരണങ്ങളാൽ പിൻവാങ്ങുന്ന അവസ്ഥയുമുണ്ട്. വൻതോതിൽ പുസ്തകങ്ങൾ വായിക്കണമെന്നുള്ളൊരു പ്രേരണ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും തന്നെ വായനയെ ഗൗരവമായി സമീപിക്കുന്ന വായനാ ദിനം ഉൾപ്പെടെ വരുമ്പോൾ അവിടെ ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരണമെന്ന് തോന്നുന്നു. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന മാനുഷികമായ മൂല്യങ്ങൾ പ്രദാനം ചെയ്യുന്ന പുതിയതും പഴയതുമായ ഒരുപാട് കൃതികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് വായനയിലേക്ക് പോകാറുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ പുതുതായി രചിക്കപ്പെടുന്നുണ്ട്. എല്ലാം നമുക്ക് വായിക്കാനാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൽ നിന്ന് എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം എന്നുള്ളത് നമുക്ക് നല്ല നിശ്ചയമുണ്ടാകണം. ആ കാര്യത്തിൽ ഊന്നുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറിയിലെ മെമ്പേഴ്സിന്റെ വായനാവേദി ലക്ഷ്യം വെച്ചുകൊണ്ട് നിരന്തരം സാഹിത്യപരമായ ചർച്ചകളിലേക്ക് നമ്മൾ പോകുന്നത്. ഇന്നത്തെ സമൂഹം ഗൗരവമായ വായന നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ സമൂഹത്തെ ഒരിഞ്ചെങ്കിലും മുന്നോട്ട് നയിക്കാൻ അത് പ്രേരിപ്പിക്കും എന്നുള്ള ഉറപ്പുമേൽ തന്നെയാണ്. നമ്മളുടെ മാനുഷികമായ മൂല്യങ്ങളെല്ലാം അടിത്തറ പാകി വളർന്നു വികസിച്ചു വന്നത് ഗൗരവമായ വായനയിലൂടെ തന്നെയായിരുന്നു. അത് വളരെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ലോകം മുഴുവനുമുള്ള വിശ്വസാഹിത്യത്തെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി നമ്മുടെ മുമ്പിൽ തരുമ്പോൾ ലോകത്തെ തന്നെ കൃത്യമായി വായിക്കാൻ നമുക്ക് അവസരവും ലഭിച്ചു. അക്കാര്യം തോന്നുന്നുകൊണ്ടാണ് ഈ വായനാ ദിനത്തില് എനിക്കും വായനാ സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഗൗരവമായ വായന വീണ്ടും വീണ്ടും ആവർത്തിക്കണം.
0: ഒരു പുസ്തകം കയ്യിൽ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അതിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കുട്ടികൾക്ക് പരിശീലനം നൽകണം. പുസ്തകത്തിന്റെ പുറംചട്ട, കണ്ടന്റ് അഥവാ ഉള്ളടക്കം എന്നിവ നോക്കി പുസ്തകത്തിന്റെ സ്വഭാവം എന്തെന്നറിയാൻ കുട്ടികളെ സഹായിക്കണം. ലൈബ്രറിയിൽ നിന്ന് ഒട്ടും സമയം കളയാതെ വേണ്ട പുസ്തകങ്ങൾ കണ്ടെത്താൻ ഇത് സഹായകരമാണ്. പുസ്തകത്തിന്റെ മുഖവുര, ആമുഖം, ഗ്രന്ഥസൂചി എന്നിവ പരിശോധിക്കുന്നത് പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായകരമാണ്.
1: സ്കൂളുകളിൽ ചുമർ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് കുട്ടികളെ വായനയിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള വ്യത്യസ്ത കഥകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ആമയും മുയലും മത്സരിച്ചോടിയതും ആന തയ്യൽക്കാരനെ കുളിപ്പിച്ചതുമെല്ലാം ഓരോ വിഷയങ്ങളാണ്. വ്യത്യസ്തമായതും പുതുമയേറിയതുമായ വിഷയങ്ങളും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതും സംവേദനക്ഷമമായതുമാകാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നല്ല ചിത്രങ്ങൾ ഒരുക്കാൻ കാണിക്കുന്ന അതേ ജാഗ്രത വാചകങ്ങൾ കുറച്ചുമാത്രം ഉപയോഗിക്കാനും കാണിക്കണം.
0: സ്കൂളുകളിൽ ഹ്യൂമൻ ലൈബ്രറി ഒരുക്കുന്നത് വായനയെ പർവ്വതത്തോളം ഉയർത്താൻ പര്യാപ്തമാണ്. വ്യത്യസ്ത ജീവിതാനുഭവമുള്ള ഒരാളുമായി സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഈ ലൈബ്രറിയുടെ പ്രധാന നേട്ടം. അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, വിവേചനങ്ങൾക്ക് ഇരയായവർ എന്നിവർ ഇതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ ക്ലാസിക് ഗ്രന്ഥങ്ങൾ പഠിച്ച് ആകർഷകമായി അവതരിപ്പിക്കുന്ന ഹ്യൂമൻ ലൈബ്രറികളുമുണ്ട്.
1: വേഗതയേറിയ വായനയിലും കുട്ടികൾ പരിശീലനം നേടണം. നമ്മുടെ ഉയരത്തിനനുസരിച്ചുള്ള കസേര, മേശ, വായുസഞ്ചാരമുള്ള വെളിച്ചമുള്ള മുറി എന്നിവ വായനയുടെ വേഗം നിർണയിക്കുന്ന ഘടകങ്ങളാണ്. നമുക്ക് ഏറ്റവും ഉന്മേഷകരമായ സമയത്ത് സാങ്കേതികമായുള്ള പുസ്തകങ്ങളാണ് വായനയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത്. വായനക്കാർക്ക് ഉന്മേഷം കുറഞ്ഞ സമയങ്ങളിൽ ആഹ്ലാദം തരുന്ന കഥാപുസ്തകങ്ങൾ വായിക്കാം. ഒരു വർഷത്തിൽ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ ലൈബ്രറിയന്റെ സഹായത്തോടെ കുട്ടികൾ തന്നെ കണ്ടെത്തണം. സ്കൂൾ അവധി ദിനങ്ങളിലും വേനലവധി കാലത്തും വായിക്കേണ്ട പുസ്തകങ്ങളും ഇങ്ങനെ തന്നെ പട്ടിക തയ്യാറാക്കാം. പുസ്തകങ്ങൾക്ക് വായനാക്കുറിപ്പ് തയ്യാറാക്കാനും സമയം കണ്ടെത്തണം.
4: കവിതയും വായനയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്.
3: കവി ഗിരീഷ് പുലിയൂർ.
4: ഒരു പ്രത്യേക രീതിയിലുള്ള വായനയാണ് കവിത എഴുത്തിന് കാരണമാകുന്നത്. കവിതയും ആസ്വദിക്കുന്ന ഒരാളെ വേറൊരു തലത്തിലുള്ള വായനയിലേക്ക് കൊണ്ടുചെല്ലുന്നു. റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ, നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു, വിളക്കും കണ്ടു, കടലിൽ തിര കണ്ടു, കപ്പൽ കണ്ടു എന്നുള്ള നാലു വരി പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടിപ്പഠിച്ചു. പരുന്തിനെ കണ്ടാൽ പിന്നീട് കൂടുതൽ മനസ്സിലാവാൻ തുടങ്ങി. എന്താണ് മാമാങ്കം എന്നുള്ളത് അധ്യാപകർ പറഞ്ഞു തന്നപ്പോൾ ചരിത്രത്തിന്റെ പാഠങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ അന്ന് ഞങ്ങളുടെ ബാല മനസ്സിന് സാധിച്ചു. വേലയും കണ്ടു, വിളക്കും കണ്ടു എന്ന് പറയുമ്പോൾ വേലകളിയും അതേപോലെ വിളക്കുത്സവവും കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് അന്ന് കുട്ടികളായ ഞങ്ങൾക്ക് കുറെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് വായനയെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാനിത് ഓർമ്മിച്ച് പറയുന്നത്. അപ്പാപ്പിള്ളേ മകൻ ശുപ്പാപ്പിള്ളേ മകൻ ശുണ്ടലി രാജനക്ക് കല്യാണമാം, ഓരലി കൂടിയിരുന്ന് ഓട്ട തുറക്കറാഹ, രണ്ടലി കൂടിയിരുന്ന് തിണ്ടാട്ടം പോട്ടറാഹ എന്ന് പാടുന്ന ഒരു നാടൻ പാട്ട് കേട്ടപ്പോൾ അതൊരു കവിത തന്നെയാണ്. എലി എന്ന് പറയുന്നത് കേവലം ഒരു ജീവിയല്ലെന്നും മനുഷ്യനെ പോലെ വ്യക്തിത്വമുള്ള ഒരു അംഗമാണ് ഈ സമൂഹത്തിലെന്നും കുട്ടികളായ ഞങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചു. ഭൂമിയുടെ അവകാശം തന്നെയാണ് ഒരു ചുണ്ടലി എന്ന ബോധം ഞങ്ങളിൽ രൂഢമൂലമായി. അതിന് പേരുണ്ട്. ചുണ്ടലി രാജാവിന്റെ അപ്പന്റെ പേര് അപ്പാപ്പിള്ള, അമ്മയുടെ പേര് ശുപ്പാപ്പിള്ള. എത്ര രസകരമായിട്ടുള്ള ഒരു ജീവിത ചിത്രമാണ് കേവലം ഒരു നാടൻ പാട്ട് കുട്ടികളായ ഞങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. അതോടുകൂടി ഒരു ചുണ്ടലിയെ കല്ലെടുത്ത് എറിഞ്ഞു കൊല്ലുന്നതിനോ അതിനെ ഉപദ്രവിക്കുന്നതിനോ ശ്രമിക്കുമ്പോൾ അതിനെ വെറുതെ വിട്ടുകൂടെ എന്നൊരു ചിന്ത ഞങ്ങളിൽ അങ്കുരിക്കുമായിരുന്നു. ഇപ്പോഴും അത് വളരെ ശക്തമാണ്. കവിതയിലൂടെ മനുഷ്യൻ കാച്ചു കുറുക്കി തലമുറകൾക്ക് നൽകുന്നത് ഏറ്റവും വലിയ ധാരണകളുടെയും ഏറ്റവും വലിയ സത്യങ്ങളുടെയും രത്നച്ചുരുക്കമാണ്. പകരുന്നു പരമ്പരയായി പലതും ഭഗവാനുടെ മായ അഹോ വലുതേ എന്ന് ചിജ്ജട ചിന്തനം എന്ന കീർത്തന കവിതയിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു. അത് ഭഗവാന്റെ, അതായത് ഈ പ്രകൃതി ശക്തിയുടെ ഒരു ലീലാവിലാസമാണ്. ഒന്നും സ്വീകരിക്കാതെയോ ഒന്നും പകർന്നു നൽകാതെയോ ഒരു തലമുറയ്ക്കും ജീവിക്കാൻ സാധ്യമല്ല. നമ്മൾ തുടങ്ങിയിടത്തു നിന്ന് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പരമമായ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് എപ്പോഴും ഇന്ധനം പകരുകയാണ് ജൂൺ 19 എന്നുള്ള വായനാ ദിനം. അതിനുവേണ്ടി ഇറങ്ങി നടന്ന ഗുരുക്കന്മാർ, പണിക്കർ സാറ് പ്രമുഖനായിട്ട് ഓർമ്മിക്കപ്പെടുന്നു എങ്കിലും എത്രയോ ഗുരുക്കന്മാർ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് എത്രയോ ആശാന്മാർ ഈ വിദ്യയുടെ വെളിച്ചം ഇളം തലമുറയ്ക്ക് നൽകാൻ വേണ്ടി അവരുടെ ആയുസ്സും വപുസ്സും നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ആ വലിയ തലമുറയ്ക്ക് പ്രണാമം.

0: പ്രോത്സാഹിപ്പിക്കുകയാണ്. കവിത വായനയെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുകയാണ്. വായനയുടെ സംക്ഷിപ്തമായ ഒരു ശക്തിയിലേക്ക് കവിത അത് ആസ്വദിക്കുന്നവരെ കൊണ്ട് ചെല്ലുന്നു. മാമരം കൊച്ചും തണുപ്പത്ത്, താഴ്വര പൂത്തൊരു കുന്നത്ത്, മൂടിപ്പുതച്ചു കിടക്കും കാറ്റേ മൂളിക്കുതിച്ചു പറന്നാട്ടെ എന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മൂടിപ്പുതച്ചു കിടക്കുന്ന കാറ്റ് മൂളിക്കുതിച്ചു പറക്കുന്നതിന്റെ നേർചിത്രം വളരെ മഞ്ഞു പെയ്യുന്ന നെടുമങ്ങാട് ഉഴമലിക്കൽ പുലിയൂർ ഗ്രാമത്തിൽ സാക്ഷി നിന്ന് കാണുവാൻ സാധിച്ചപ്പോൾ ആ കവിത വലിയൊരു വായനയിലേക്ക് ഞങ്ങളുടെ തലമുറയുടെ മനസ്സിനെ കൊണ്ടെത്തിച്ചു. വായനാ ദിനത്തിലേക്ക് ഒരുപാട് മക്കൾ ഓടിയെത്തട്ടെ. വായനയിലൂടെ ഏറ്റവും നല്ല കാര്യങ്ങൾ അവർ മനസ്സിലാക്കി ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കി തീർക്കട്ടെ. ഈ ഭൂമി കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടിയുള്ളതല്ല, ആരും കൊല്ലാതെയും ആരും കൊല്ലപ്പെടാതെയും ജീവിക്കുന്ന ഒരു സുന്ദര സ്വർഗമാക്കി ഈ ഭൂമിയെ മാറ്റാൻ പ്രയോജനപ്പെടുന്ന വായനയിലേക്ക് നമുക്ക് നമ്മളെ മക്കളെ നയിക്കാം.
1: വായന ഇഷ്ടപ്പെടുന്നവരെ പോലെ തന്നെ ഇഷ്ടമില്ലാത്തവരുമുണ്ട്. വായന ഇഷ്ടമില്ലെങ്കിലും അവർക്ക് താല്പര്യമുള്ള മേഖലകൾ ധാരാളമായി ഉണ്ടാകും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി നൽകിയാൽ അവരും ക്രമേണ വായനക്കാരായി മാറും. കോമിക് പുസ്തകങ്ങൾ, 3D ചിത്രകഥകൾ, നർമ്മകഥകൾ, കടങ്കഥകൾ, കുസൃതി പുസ്തകങ്ങൾ എന്നിവ നല്ലൊരു ഉപാധിയാണ്. ഇവ ധാരാളം മുന്നിൽ വരുമ്പോൾ ഇത് മറിച്ചു നോക്കാനും ഗൗരവമായ വായനയിലേക്ക് തിരിയാനും ഇത് സഹായകമാണ്. വിജയാഘോഷം, സ്കൂളുകളിലെ മത്സരങ്ങൾ എന്നിവയ്ക്ക് സമ്മാനമായി പുസ്തകങ്ങൾ തന്നെ നൽകണം. സാഹിത്യകാരന്മാരുടെ ഗൃഹസന്ദർശനം, കഥകളിലെ കഥാപാത്രങ്ങളെ തേടിപ്പോകൽ, സാംസ്കാരിക പരിപാടികൾ എന്നിവ വായനയ്ക്ക് പ്രോത്സാഹനജനകമായ സംഗതികളാണ്.
2: വായനയെ സാധാരണയായി മൂന്നായി തരംതിരിക്കാറുണ്ട്: വിജ്ഞാനത്തിനായുള്ള വായന, വിനോദത്തിന് വേണ്ടിയുള്ള വായന, മാനസികോത്കർഷത്തിനുള്ള വായന എന്നിവയാണിത്.
1: അധ്യാപകരും അഭിഭാഷകരും തൊഴിലിന്റെ ഭാഗമായി വായിക്കുന്നത് വിജ്ഞാന വായനയായി കണക്കാക്കണം. വിനോദത്തിനായി ലാളിത്യമുള്ള പുസ്തകങ്ങളാണ് വായിക്കാറുള്ളത്. ക്ലാസിക് കൃതികൾ പകർന്നു നൽകുന്നത് മാനസികോല്ലാസമാണ്.
2: ക്ലാസിക് ഗ്രന്ഥങ്ങളുടെ വായനയും സാഹിത്യത്തിലെ നാഴികക്കല്ലുകളായ പുസ്തകങ്ങളും വായനക്കാരെ പുതുലോകത്തേക്കാണ് ആനയിക്കുന്നത്. ക്ലാസിക് വായന തുടർ വായനയ്ക്ക് പ്രേരണാഘടകമാണ്. വായിച്ചു വളരുക എന്ന ആപ്തവാക്യം വായനാ കേരളത്തിൽ പ്രാവർത്തികമായത് വായനയുടെ കരുത്താണ്. വായനയിലൂടെ ആനന്ദ തീരത്തെത്തിയ കാര്യം ഡോക്ടർ സുകുമാർ അഴീക്കോട് ഇങ്ങനെ പറയുന്നു:
3: കുമാരനാശാന്റെ നളിനി, പുഷ്പവാടി, ചണ്ഡാല ഭിക്ഷുകി, വീണപൂവ് മുതലായ കൃതികളും വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരിയിലെ 3, 4 തുടങ്ങിയ ശ്രേഷ്ഠ ഭാഗങ്ങളും മഗ്ദലന മറിയവും ഉള്ളൂരിന്റെ ഉമാകേരളവും ചെറുപ്രായത്തിൽ വായിച്ചിട്ടുണ്ടായ സുഖം ആവർത്തിക്കാൻ പിന്നീടൊരു പാരായണം കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല.
2: വായനക്കാരൻ അനുഭവിക്കുന്ന ആഹ്ലാദത്തിന്റെ അന്തരാത്മാവ് കാണിച്ചു തരുന്നതാണ് അഴീക്കോട് മാഷിന്റെ ഈ പ്രസ്താവന. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. നാം അനുഷ്ഠിക്കേണ്ട ഗൗരവകരമായ വായനയെക്കുറിച്ചുള്ള കവി കുഞ്ഞുണ്ണി മാഷിന്റെ സൂക്തമാണിത്. ഗൗരവകരമായ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നാം മറ്റൊരു മനുഷ്യനായി തീരുമെന്നാണ് കുഞ്ഞുണ്ണി മാഷ് വിവക്ഷിക്കുന്നത്.
1: കേരളത്തിൽ വായന സംസ്കാരത്തിന് തുടക്കമിട്ട PN പണിക്കരുടെ സ്മരണയിലാണ് വായന ദിനം കൊണ്ടാടുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യവുമായി കേരളത്തിലുടനീളം സഞ്ചരിച്ചാണ് അദ്ദേഹം ഗ്രന്ഥശാല പുനരുദ്ധാരണത്തിന്റെ അമരക്കാരനായത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സ്വപ്നമായ മികച്ച വായന സംസ്കാരം ഇവിടെ പ്രാവർത്തികമായിട്ടില്ല. യഥേഷ്ടം പുസ്തകമുള്ള ലൈബ്രറികൾ, ഗ്രാമഗ്രാമാന്തരങ്ങളിൽ തുറന്ന ലൈബ്രറികൾ എന്നിവ തീർച്ചയായും പ്രവർത്തനമാരംഭിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വായനയ്ക്കും ലൈബ്രറികൾക്കുമായി കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും പ്രവർത്തിക്കുകയും വേണം.
2: വായിച്ചു വളരുന്ന ഏക ജീവിവർഗമാണ് മനുഷ്യൻ. പരിഷ്കൃത സമൂഹത്തിലെ ഒരു വ്യക്തി വായിച്ചു തുടങ്ങുന്നത് വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോഴാണ്. വിദ്യാഭ്യാസ കാലയളവിൽ തുടങ്ങുന്ന വായന വളർന്ന് ജീവിതകാലം മുഴുവൻ തുടരാൻ കഴിയും.
1: ജീവിതത്തെ എന്നും പുതുമയിൽ നിർത്താൻ സഹായിക്കുന്ന ഘടകമാണ് വായന. നമ്മുടെ ഹ്രസ്വമായ ജീവിത കാലയളവിൽ നമുക്ക് ലോകത്തെല്ലായിടത്തും സഞ്ചരിക്കാൻ സാധിച്ചെന്ന് വരില്ല. നല്ല പുസ്തക വായനയിലൂടെ നമുക്ക് ലോകസഞ്ചാരം നടത്താനാകും. ലോകപ്രശസ്തമായ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം നമുക്കും സഞ്ചരിക്കാനാകും. മാർക്കസിൻ്റെ മെക്കൻഡോ നമ്മുടെ ഗ്രാമമായും പാമുഖിൻ്റെ ഇസ്താംബൂളിലൂടെ നമ്മൾ കളിച്ചു നടന്നതായും സങ്കല്പിക്കാനൊക്കും. ഒലിവർ ട്വിസ്റ്റ് നമ്മുടെ നാട്ടിലെ കുട്ടിയായും അതിരാണിപ്പാടത്തെ ശ്രീധരൻ നമ്മുടെ അയൽക്കാരനായും മാറും. എഴുത്തുകാരൻ്റെയും കഥാപാത്രങ്ങളുടെയും കൂടെ വിശ്വസഞ്ചാരം നടത്താൻ പറ്റുന്നത് വായനക്കാർക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്.
2: മനുഷ്യനെ സമ്പൂർണമാക്കുന്ന പ്രക്രിയയായി വായനയെ വിലയിരുത്താം. ചരിത്രം, ഭൂമിശാസ്ത്രം തുടങ്ങി അറിഞ്ഞ് അനുഭവിച്ചു നേടിയ സർഗവ്യാപാരം മുഴുവൻ പുസ്തകത്താളുകൾ പോലെ വായന നമുക്ക് മുന്നിൽ തുറന്നു തരുന്നു.

അക്ഷര വെളിച്ചം വായനയുടെ വർത്തമാനം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകരണം സമാപിക്കുന്നു. രചന അശോകൻ പുതുപ്പാടി. ശബ്ദസാന്നിധ്യം കുരിപ്പുഴ സജീവ്, പി എ ബിജു, അനുജ ഭാസ്കർ, സൗമ്യ ജേവി. നിർവഹണ സഹായം അനുജ ഭാസ്കർ. നിർവഹണം ഐശ്വര്യ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഹൃദയം എന്ന ചിത്രത്തിനുവേണ്ടി സച്ചിൻ ബാലു, മേഘ, ജോസ് കുട്ടി എന്നിവർ പാടിയത്. വരികൾ കൈതപ്രം, സംഗീതം ഹിഷാം അബ്ദുൽ വഹാം.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496565321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ രാജലക്ഷ്മി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ചുമ്മാതെ ചിരിക്കാനും വെറുതെ കരയാനും എന്താണു നിനക്കെന്നു മന്ദാരം ചോദിക്കുമ്പോൾ. ഗാനമെഴുതിയത് ഏഴാച്ചേരി രാമചന്ദ്രൻ, സംഗീതം നൽകിയത് രാജൻ കോസ്മിക്.

അടുത്തതായി തിരുമല ശിവൻകുട്ടി ഗാനമെഴുതി, ആര്യനാട് സദാശിവൻ സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. ഒരു കിഴി അവിലുമായി തിരുമുൻപിൽ നിൽക്കുന്നു, ചിരകാല സ്നേഹിത ഒന്ന് കാണാൻ.

അവസാനമായി ചിങ്ങത്തേരിൽ വരുന്നു നമ്മുടെ തിരുവോണത്തെയ്യം. ഗാനം എഴുതിയത് ശശി മാവിൻമൂട്, സംഗീതം നൽകിയത് അഭിനേഷ് സണ്ണി.

ഏഴാച്ചേരി രാമചന്ദ്രൻ, തിരുമല ശിവൻകുട്ടി, ശശി മാവിൻമൂട് എന്നിവരുടെ വരികൾക്ക് രാജൻ കോസ്മിക്, ആര്യനാട് സദാശിവൻ, അഭിനേഷ് സണ്ണി എന്നിവർ സംഗീതം നൽകി. രാജലക്ഷ്മി പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി NTA. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംരക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
2: ഹൈപ്പവർ കമ്മിറ്റിയുടെ ശുപാർശകൾ, അതെങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ട്. കാരണം മഴക്കാല പോലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു അഭാവമാണ് ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണം. അതേതായാലും ഇപ്പം അത് കൺട്രോൾഡ് ആണ്, അങ്ങനെ ആശങ്കപ്പെടാൻ വകയില്ല.
1: നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യുജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും NTA അറിയിച്ചു. അതേസമയം നീറ്റ് യുജി പരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാം ആപ്പിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് ഡൽഹി ഹൈക്കോടതി ശരിവച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കൊളച്ചൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗാഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ

0: പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധമായ കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച സമാപിക്കും. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ ഇന്ന് ഉച്ചശീവേലി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: അത്യപൂർവ അനുഭവം പകർന്നു നൽകുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അവസാന ഘട്ടത്തിലേക്ക്. ദക്ഷയാഗത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വർഷം തോറും നടക്കുന്ന വൈശാഖോത്സവം ഭക്തിസാന്ദ്രമായ അനുഷ്ഠാനങ്ങളാലും നിരവധി ഭക്തരുടെ പങ്കാളിത്തത്താലും സമ്പന്നമാണ്. ബാവലിപ്പുഴയുടെ തീരത്ത് ഇടതൂർന്ന വനത്തിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന 28 ദിവസത്തെ ഈ ഉത്സവം ദർശിക്കാനായി കേരളത്തിനകത്തും കർണാടകയിൽ നിന്നുമുള്ള നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, മാടായിക്കാവ്, പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയതിന് ശേഷമാണ് മടങ്ങുന്നത്. 24 തൃക്കലശാട്ടോടെയാണ് വൈശാഖോത്സവത്തിന് സമാപനമാവുക.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷനും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷനും സമ്മാനിക്കും. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. സ്കോട്ട്ലൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബ്രസീൽ ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഈ ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 1 സമനിലയുമായി 4 പോയിന്റോടെ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ ഒന്നാമതെത്തി. മറ്റൊരു മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: ഓസ്ട്രേലിയയെ നിഷ്പ്രയാസം മറികടന്ന് 2 ജയം സ്വന്തമാക്കി ആതിഥേയരായ അമേരിക്ക ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകൾക്കാണ് USA എതിരാളികളെ വീഴ്ത്തിയത്. മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ മറുപടിയില്ലാത്ത 1 ഗോളിന് വീഴ്ത്തി ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ നോക്കൌട്ട് റൌണ്ട് സാധ്യത സജീവമാക്കി. ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി മൊറോക്കോ ഒന്നാം സ്ഥാനത്താണ്. മത്സരം തുടങ്ങി 71 സെക്കൻഡിന് മൊറോക്കോ നേടിയ ഗോൾ ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള മത്സരങ്ങളിലെ ഏറ്റവും വേഗമേറിയ ഗോളായി കണക്കാക്കുന്നു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛത പഖ്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾ, സ്വച്ഛത പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായ 12 വർഷങ്ങളാണ് കടന്നുപോയത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി സർക്കാർ നിരവധി മുൻനിര പദ്ധതികളാണ് നടപ്പിലാക്കിയത്. സെമി കണ്ടക്ടർ അധിഷ്ഠിത വികസനവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും ശാക്തീകൃത ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങളായി വിലയിരുത്താം. ലോകത്താകമാനമുള്ള അഭയാർത്ഥികളുടെ ജീവിതത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി ഇന്ന് ലോക അഭയാർത്ഥി ദിനം. 2001 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. എല്ലാവരും സുരക്ഷിതരാകുന്നതുവരെ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. PM കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി NTA. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി. നിത്യജീവിതത്തിൽ യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു.
1: യോഗ എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പലരും വിചാരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് പായ വിരിച്ച് കുറെ ആസനങ്ങൾ ചെയ്യുന്നതാണെന്നാണ്. അല്ല, യോഗ ജീവിതമാണ്. എങ്ങനെ ശ്വസിക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ഉറങ്ങണം, ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതം നോക്കൂ, രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഫോൺ നോക്കിയാണ്. പിന്നെ തിരക്ക്, ടെൻഷൻ, ട്രാഫിക്, ജോലി സമ്മർദ്ദം, രാത്രി കിടക്കുന്നത് മനസ്സ് നിറയെ നാളത്തെ പേടിയോടുകൂടിയും. ഇതിനിടയിൽ നമ്മുടെ ശരീരവും മനസ്സും പതുക്കെ തളരുന്നു. 24 മണിക്കൂറിൽ 5 മിനിറ്റ് മാറ്റിവെക്കാൻ പറ്റാത്തവരുണ്ടോ? മഹർഷി പതഞ്ജലി പറഞ്ഞ പോലെ, യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ ചാഞ്ചല്യങ്ങളെ നിയന്ത്രിക്കുന്ന കലയാണ് യോഗ. സമ്മർദ്ദം നിറഞ്ഞ ആധുനിക ജീവിതത്തിൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു പരിശീലനമാണ് യോഗ. സംസ്കൃത പദമായ യുജ് എന്നതിൽ നിന്നാണ് യോഗ എന്ന വാക്ക് ഉണ്ടായത്. ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള യോജിപ്പാണ് യോഗയിലൂടെ സാധ്യമാകുന്നത്. പ്രായഭേദമന്യേ ആർക്കും യോഗ പരിശീലിക്കാവുന്നതാണ്. യോഗ എന്നാൽ കേവലം വ്യായാമമല്ല, ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുടെ സമന്വയമാണ്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം, സ്വസ്ഥനായവന്റെ ആരോഗ്യം രക്ഷിക്കുകയാണ് വൈദ്യന്റെ ആദ്യ ജോലിയെന്ന് ആയുർവേദം പറയുന്നു. അതിനുവേണ്ടി ആയുർവേദ ശാസ്ത്രത്തിൽ ദിനചര്യ, ഋതുചര്യ, വ്യായാമം, ആഹാരവിധിയൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ദിവസവും ശീലിക്കേണ്ട ഒന്നാണ് യോഗ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതല്ലേ? യോഗ അതാണ് ചെയ്യുന്നത്. ലോകമെമ്പാടും യോഗയുടെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. സൂര്യോദയത്തിൽ തന്നെ ഉണരാൻ ശീലിക്കുക, വെറും വയറ്റിൽ 2 ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക, പ്രഭാത കൃത്യങ്ങൾക്കു ശേഷം അയഞ്ഞ കോട്ടൺ വസ്ത്രം ധരിച്ച് നല്ലതുപോലെ വായുസഞ്ചാരമുള്ള മുറിയിൽ യോഗ മാറ്റ് തറയിൽ വിരിച്ച്, ഇല്ലെങ്കിൽ കട്ടിയുള്ളതും നീളവും വീതിയുമുള്ള വിരിപ്പ് വിരിച്ചും യോഗാസനം ചെയ്യാവുന്നതാണ്. യോഗാസനങ്ങൾ അധികം ആയാസമില്ലാതെ കസേരയിലും ഇരുന്നു ചെയ്യാം. തുടക്കത്തിൽ ശാന്തി മന്ത്രവും അതിനുശേഷം ഏതെങ്കിലും ഇഷ്ടപ്രാർത്ഥനയും ചൊല്ലുക. ഒരു യോഗ മാസ്റ്ററുടെ നിരീക്ഷണത്തിൽ തന്നെ സൂക്ഷ്മ വ്യായാമം, അതായത് ലൂസനിങ് എക്സർസൈസിൽ തുടങ്ങി ക്രമേണ കഴിയുന്ന യോഗയും പ്രാണായാമവും ചെയ്തു തുടങ്ങുക. അവയവങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും സന്ധികൾക്കും ക്രമമായ വ്യായാമം കൊടുക്കലാണിത്. നിന്നും ഇരുന്നും കിടന്നും ചെയ്യേണ്ട ആസനങ്ങളുണ്ട്. നിത്യേനയുള്ള യോഗാസനങ്ങളും പ്രാണായാമവും പേശികൾക്ക് വഴക്കവും ശരീരത്തിന് കരുത്തും നൽകുന്നു. ശരിയായ ശ്വാസോച്ഛ്വാസം ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പ്രമേഹം, അമിതവണ്ണം, ഹൈപ്പർ കൊളസ്ട്രീമിയ, നടുവേദന തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളെ തടയാൻ നിത്യവും 30 മിനിറ്റ് യോഗ ചെയ്താൽ മതി. ശരീരത്തെയും മനസ്സിനെയും വിഷവിമുക്തമാക്കാനും ഉയർന്ന യോഗ അഭ്യാസങ്ങൾക്കായി സജ്ജമാക്കാനും സഹായിക്കുന്ന ശുദ്ധിക്രിയകളാണ് ഷഡ്കർമ്മങ്ങൾ. ചെറു ചൂടുള്ള ഉപ്പുവെള്ളം കുടിച്ചതിനു ശേഷം ഛർദ്ദിച്ച് വയറ് വൃത്തിയാക്കുന്ന വമനധൗതി ഇതിൽപ്പെടുന്നു. മലബന്ധം, ഗ്യാസ് പോലുള്ള ഉദരപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജലവസ്തി പറയുന്നു. നേതി മൂക്കിലെയും സൈനസിലെയും അഴുക്കുകളും കഫക്കെട്ടും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. നേതി പാത്രത്തിൽ ഉപ്പിട്ട ചെറു ചൂടുള്ള വെള്ളം നിറച്ച് ഒരു മൂക്കിലൂടെ ഒഴിച്ച് മറ്റേ മൂക്കിലൂടെ പുറത്തുവിടുന്നു. ത്രാടക എന്ന് പറയുന്നത് മിഴികൾ ചിമ്മാതെ ഒരു വസ്തുവിലോ സാധാരണയായി കത്തിയെരിയുന്ന മെഴുതിരിനാളത്തിലോ ഏകാഗ്രതയോടെ നോക്കി നിൽക്കുന്ന രീതിയാണിത്. കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നതുവരെ നോക്കിക്കൊണ്ടിരിക്കണം. ഇത് കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാനും ഉത്തമമാണ്. കപാലഭാതി എന്നത് ധ്യാന നിലയിൽ നിവർന്നിരുന്ന് കണ്ണുകളടച്ച് മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മൂക്കിലൂടെ ശക്തിയായി ശ്വാസം പുറത്തുവിടുക. ദഹന വ്യവസ്ഥ മെച്ചപ്പെടാനും ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഒരു വീട്ടിൽ ഒരാൾ യോഗ ചെയ്യാൻ തുടങ്ങിയാൽ ആ വീടിന്റെ അന്തരീക്ഷം തന്നെ മാറും. ദേഷ്യം കുറയും, ക്ഷമ കൂടും. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സുസജ്ജമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാണായാമം. യോഗശാസ്ത്രത്തിൽ പ്രാണനെ നിയന്ത്രിക്കാനും ശരീര മനസ്സുകളെ ഊർജ്ജസ്വലമാക്കാനും സഹായിക്കുന്ന 8 ശ്വസന രീതികളെയാണ് അഷ്ടകുംഭകങ്ങൾ എന്ന് വിളിക്കുന്നത്. ശ്വാസകോശത്തിന്റെ ശേഷിയും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതാണ് പ്രാണായാമ. പ്രാണായാമവും ധ്യാനവും മനോബലം കൂട്ടുന്നു. പരീക്ഷാപേടി, ഉദ്യോഗ സമ്മർദ്ദം, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കും വളരെ നല്ലതാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കുറയും, സെറോട്ടോണിൻ എന്ന സന്തോഷം തരുന്ന ഹോർമോൺ കൂടും. രാവിലെ എഴുന്നേറ്റ ഉടൻ 5 തവണ ദീർഘശ്വാസമെടുക്കുക, അതാണ് പ്രാണായാമത്തിന്റെ തുടക്കം. അടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലോ ആയുർവേദ കോളേജിലോ പോയി യോഗ പരിശീലിക്കാവുന്നതാണ്. യോഗ നിർദ്ദേശിക്കുന്ന മുദ്രകളും ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തള്ളവിരലിന്റെ അഗ്രം ചൂണ്ടുവിരലിന്റെ അഗ്രത്തിൽ തൊട്ടുപിടിക്കുന്നതാണ് ജ്ഞാനമുദ്ര. ധ്യാനം ജ്ഞാനമുദ്ര പിടിച്ച് ചെയ്താൽ എപ്പോഴും അത് എനർജി സേവ് ചെയ്യും. ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി കൂട്ടാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. കുട്ടികൾക്ക് ക്ലാസ്സിലൊന്ന് ഉറക്കം വരുമ്പോൾ ആയാൽ പോലും, ഗൃഹനാഥന് ദേഷ്യം വരുമ്പോൾ ആയാൽ പോലും 3 തവണ ദീർഘശ്വാസം ചെയ്യൂ. ഉറക്കം മാറി ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയും, ശാന്തത അനുഭവപ്പെടും, ടെൻഷൻ കുറയും. ജോലിസ്ഥലത്ത് 1 മണിക്കൂർ കഴിയുമ്പോൾ ചെയർ വിട്ടെഴുന്നേറ്റ് കൈകൾ മുകളിലേക്ക് നീട്ടി ഒന്ന് വലിഞ്ഞ് നിവർന്നു വരൂ, അതാണ് താടാസനം. ശരീരത്തിൽ രക്തയോട്ടം കൂടുന്നതിനൊപ്പം ക്ഷീണം മാറ്റി ഉന്മേഷം പ്രദാനം ചെയ്യുന്നു. കമ്പ്യൂട്ടർ നോക്കി കണ്ണ് വേദനിക്കുമ്പോൾ 20 സെക്കൻഡ് കണ്ണടച്ച് കണ്ണിന് മുകളിൽ കൈപ്പത്തി കൂട്ടിത്തിരുമിയ ശേഷം ആ ഇളം ചൂടുവെക്കൂ. ഇതാണ് പാമിംഗ്. ഊർജ്ജസ്വലത വരാൻ ഇത് സഹായിക്കുന്നു. ഉറങ്ങാൻ സമയം മലർന്നു കിടന്ന് കാൽ മുതൽ തല വരെ ഓരോ ഭാഗവും അയച്ചുവിടൂ. ഇതാണ് ശവാസനം. ഇത് നല്ല ഉറക്കം കിട്ടാൻ വളരെ സഹായകമാണ്. കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നൽകുന്നതിൽ യോഗയ്ക്ക് വലിയ പങ്കുണ്ട്. ആർത്തവ സമയത്തെ അസഹ്യമായ വയറുവേദനയും നടുവേദനയും മാറ്റാൻ യോഗ വളരെ ഫലപ്രദമാണ്. പ്രായമായവർക്ക് യോഗയും പ്രാണായാമവും ശീലിക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഗർഭകാലത്ത് യോഗ ചെയ്യുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ലഘുവായ യോഗാസനങ്ങളും പ്രാണായാമവും ശീലിക്കുന്നത് വഴി ഗർഭകാല അസ്വസ്ഥതകൾ കുറയ്ക്കാനും പേശികൾക്ക് അയവ് നൽകാനും പ്രസവ വേദന കുറയ്ക്കാനും സുഖപ്രസവം സാധ്യമാക്കാനും സഹായിക്കുന്നു. ഗർഭകാലത്തുണ്ടാകുന്ന ഉത്കണ്ഠ, ഭയം, വിഷാദം എന്നിവ അകറ്റി മനസ്സിന് ശാന്തത നൽകാൻ ധ്യാനവും ശ്വസനക്രിയകളും സഹായിക്കുന്നു. ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ യോഗയ്ക്കായി മാറ്റിവെക്കുന്നത് നമ്മുടെ ജീവിത രീതി തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമാണ്. ഒട്ടും സമയമില്ല എന്ന് പറയുന്നവർക്ക് രാവിലെ എണീറ്റ ഉടനെ 3 തവണ ദീർഘശ്വാസമെടുക്കാം. അത് കട്ടിലിൽ ഇരുന്ന് തന്നെ ആകാം. വയർ വീർപ്പിച്ച് ശ്വാസമെടുക്കുക, പതിയെ സാവധാനം പുറത്തേക്ക് വിടുക. ഇതൊരു തരത്തിലുള്ള പ്രാണായാമം തന്നെയാണ്. ദിവസം മുഴുവനും എനർജി നിലനിൽക്കും. സൂര്യ നമസ്കാരം 2 തവണ ചെയ്യാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ സ്ട്രെച്ചാകും, ആലസ്യം മാറ്റും. രാത്രി കിടക്കുന്നതിന് മുൻപ് കാൽ പൊക്കി ചുമരിൽ ചാരി വയ്ക്കുക. കാലിന്റെ ക്ഷീണം മുഴുവനും പോകുന്നതായി മനസ്സിലാക്കാനാകും. നന്നായി ഉറങ്ങാനും ആകും. ആഹാരത്തിലെ യോഗ എന്ന് പറയുമ്പോൾ മിതാഹാരമാണ്. വയറ് നിറച്ച് കഴിക്കാൻ പാടില്ല. ശാന്തമായിട്ട് ധൃതി വയ്ക്കാതെ ആഹാരം കഴിക്കുക. സംസാരത്തിൽ യോഗ എന്ന് പറഞ്ഞാൽ സത്യം, മിതഭാഷണം, ആവശ്യമില്ലാതെ സംസാരിച്ച് എനർജി കളയാതിരിക്കുക. ഉറക്കത്തിൽ യോഗ എന്നാൽ രാത്രി കിടക്കും മുമ്പ് 2 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. ഫോൺ നോക്കി കിടക്കാതെ 10 മിനിറ്റ് ശരീരം അയച്ച് കിടക്കുക. യോഗ നമ്മളെ ജീവിക്കാനും കൂടി പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ, യോഗ കർമ്മസു കൗശലം, പ്രവൃത്തിയിലുള്ള കൗശലമാണ് യോഗ. അതായത് ചെയ്യുന്ന ജോലി മനസ്സുവെച്ച് ശാന്തമായി സന്തോഷത്തോടെ ചെയ്യുന്നതാണ് യഥാർത്ഥ യോഗ. അതുകൊണ്ട് ഇന്നു തന്നെ തുടങ്ങൂ. യോഗ എന്നത് വ്യക്തിയുടെ ആരോഗ്യം മാത്രമല്ല, സമൂഹത്തിന്റെ ആരോഗ്യം കൂടിയാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ആശുപത്രിയിൽ പോകാതെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ ഏറ്റവും നല്ല വഴി യോഗയാണ്. ദിവസവും 15 മുതൽ 20 മിനിറ്റ് വരെ വീട്ടിൽ തന്നെ ചിട്ടയായി ചെയ്താൽ ഡോക്ടറെയും മരുന്നിനെയും നമുക്ക് അകറ്റി നിർത്താനാകും. ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം. എല്ലാ ധർമ്മവും അനുഷ്ഠിക്കാൻ ആദ്യം ശരീരം നന്നായിരിക്കണം. അതുകൊണ്ട് ഒന്നും നാളേക്ക് മാറ്റിവെക്കാതിരിക്കുക. കാരണം ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സുമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്.
0: നിത്യജീവിതത്തിൽ യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ.
2: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ 23rd ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്റെ സ്വദേശമായ ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള പഹാട്ട്പൂരിലെത്തി. ഒഡീഷ ഗവർണർ മുഖ്യമന്ത്രിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ശ്രീമതി മുർമുവിന്റെ 68th ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹാട്ട്പൂരിലെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം സ്വന്തം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ സർക്കാരിന്റെ 2nd ആഘോഷ ചടങ്ങിലും ഇരുവരും സംബന്ധിക്കും. ഊർജം, അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലസേചനം തുടങ്ങിയ മേഖലകളിലായി 47,000+ കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ചടങ്ങിൽ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68th ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി മുർമുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ധീരത, ലാളിത്യം, വിനയം, പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ ജീവിതയാത്ര രാജ്യത്തെ പൌരന്മാർക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷ സന്ദർശനത്തിന് ശേഷം പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23rd ഗഡു വിതരണം ചെയ്യും. രാജ്യത്തെ 9,44,00,000+ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറുന്നത്. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തുന്നു. പരീക്ഷ സുരക്ഷിതവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മോക് ഡ്രിൽ. വിശദാംശങ്ങളിലേക്ക്.
4: നീറ്റ് UG പുനഃപരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000+ ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. പരീക്ഷാ നടത്തിപ്പിനായി ഒബ്സർവർമാർ, കോർഡിനേറ്റർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുൾപ്പെടെ 2,00,000+ ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന എന്നിവയടങ്ങുന്ന ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പരീക്ഷ നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. റാണി ദുർഗാവതി സർവകലാശാലയിലെ 36th ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. 12th അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ എണ്ണം 600,000 കവിഞ്ഞു. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാ ദിനാചരണ പരിപാടിക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളും ഒരേ സമയം യോഗ ചെയ്യും. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പക്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൗകര്യം ലഭ്യമാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷമായി ഏവർക്കൊപ്പം ഏവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി രാജ്യം വൻ വികസന കുതിപ്പാണ് കൈവരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
4: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഹൈടെക് മേഖലയിൽ വലിയൊരു ഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയുടെ വികാസവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും. 2021 ഡിസംബറിലാണ് 76,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. തുടർന്ന് 1,000 കോടി രൂപയുടെ ധനസഹായത്തോടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 സർക്കാർ പ്രഖ്യാപിച്ചു. 2014 കേവലം ഒന്ന് മാത്രമായിരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 400-ലധികം. നിലവിൽ $8.4 ബില്യൺ മൂല്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അടുത്ത 8-10 വർഷത്തിനുള്ളിൽ $40 മുതൽ $45 ബില്യൺ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: 2026 പത്മപുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ പരാഗ്വെ തുർക്കിയെയും അമേരിക്ക ഓസ്ട്രേലിയയും പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ഹെയ്ത്തിയെ 3-0 പരാജയപ്പെടുത്തി. അതേസമയം നേരത്തെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് സിയിൽ 2-ാമതെത്തി. ബ്രസീലാണ് 1-ാമത്. സാമ്പത്തിക മേഖലയിൽ നിർണായക പരിഷ്കാരങ്ങൾക്ക് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ ചേർന്ന 214-ാമത് സെബി യോഗത്തിലാണ് തീരുമാനം. വിപണി കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, പരാതി പരിഹാര പ്രക്രിയ ലഘൂകരിക്കുക, നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. കൂടാതെ മരണപ്പെട്ട നിക്ഷേപകരുടെ പേരിലുള്ള അവകാശവാദ നടപടികളും സെബി ലളിതമാക്കി. കേരളത്തിൽ ഇന്നലെ 10 ഷിഗെല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗെല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൗത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പശ്ചിമബംഗാൾ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. NEET UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ രഞ്ജിനി.

ഏവർക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. ഇന്ന് രഞ്ജിനിയിൽ ആദ്യ കത്തെഴുതിയിരിക്കുന്നത് ആറാട്ടുപുഴ നിന്നും മയൂഖ മനോജാണ്. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ മയൂഖ മനോജ് ഹരിപ്പാടുള്ള ആറാട്ടുപുഴയിൽ നിന്നും എഴുതുന്നു. ഞാൻ ആവശ്യപ്പെടുന്ന ഗാനം നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിലെ നീ എൻ്റെ പാട്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനം. രഞ്ജിനിയുടെ എല്ലാ ശ്രോതാക്കൾക്കും രഞ്ജിനിയുടെ അണിയറ പ്രവർത്തകർക്കും കൂടാതെ ഞാൻ പഠിക്കുന്ന മഹാദേവികാട് SNDPHS എല്ലാ കൂട്ടുകാർക്കും എല്ലാ അധ്യാപകർക്കു വേണ്ടിയും ഈ ഗാനം സമർപ്പിക്കുന്നു. ഈ ഗാനം രഞ്ജിനിയിൽ പ്രക്ഷേപണം ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് മയൂഖ മനോജ്, ആറാട്ടുപുഴ. മയൂഖ മനോജ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ ആലാപനം യേശുദാസും സുജാതയും, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര. ചിത്രം നക്ഷത്ര താരാട്ട്. ഗാനമിതാ കേട്ടോളൂ.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരനാണ്. കത്ത് വായിക്കാം. സ്നേഹമുള്ള രഞ്ജിനിക്ക് ഒരു ഗാനം വെച്ച് തരാമോ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ചിത്രത്തിലെ ഈ ജീവിതം ഒരു പാരാവാരം എന്ന് തുടങ്ങുന്ന ഗാനം. ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു. ഗാനം വെച്ചു തരുമല്ലോ? തീർച്ചയായും. തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനം ആലപിച്ചത് യേശുദാസ്, വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ജോയ്. ഗാനമിതാ കേൾക്കൂ.

രഞ്ജിനിയിലെ അടുത്ത കത്ത് ചെങ്ങന്നൂർ നിന്നും ഗീതാകുമാരി അയച്ചതാണ്. ശ്രോതാക്കളുടെ കത്തുകൾ പരിഗണിച്ച് ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന പ്രിയ രഞ്ജിനിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഗീതാകുമാരിയുടെ അനിയത്തിയുടെ ചെറുമകൻ റയു ബേബി എന്ന റയാനിഷ് കൃഷ്ണയുടെ പിറന്നാൾ ജൂൺ 1-നായിരുന്നു. കുഞ്ഞിനു വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് വിരുന്നു വന്നു സ്നേഹത്തിൻ എന്ന ഗാനമാണ്. ആ ഗാനം നമുക്ക് കേൾക്കാം. അഗ്നിശരം എന്ന ചിത്രത്തിലെ ഗാനമാണ്. യേശുദാസിന്റെ ആലാപനം, വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് ചേർത്തല പെരുമ്പളത്ത് നിന്നും KP മോഹനനാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിലെ കുറ്റാലം കുളിരരുവി എന്ന് തുടങ്ങുന്നതാണ്. മോഹനൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വയലാർ, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്. നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിലെ ഗാനമിതാ.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റർ പ്ലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: ട്വിറ്റർ പ്ലിൽ ഏജൻസീസ്.
2: രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. എല്ലാ പരിപാടികളും ഉന്നത നിലവാരം പുലർത്തുന്നതും പ്രയോജനപ്രദവുമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി രാവിലെ 5:55 സുഭാഷിതമാണ്. രഞ്ജിനിയിലൂടെ എനിക്ക് രണ്ടിടങ്ങഴി എന്ന ചലച്ചിത്രത്തിലെ തുമ്പപ്പൂ പെയ്യുന്ന പൂനിലാവ് എന്ന ഗാനമാണ് കേൾക്കേണ്ടത്. പ്രതീക്ഷയോടെ ശ്രീനിവാസൻ മാരാരിക്കുളം. തീർച്ചയായും ശ്രീനിവാസൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന തിരുനയിനാർ കുറിച്ചി, പാടിയത് കമുകറ പുരുഷോത്തമനും സുലോചനയും. ചിത്രം രണ്ടിടങ്ങഴി.

പ്രിയ ശ്രോതാക്കളെ, അടുത്ത കത്ത് വായിക്കാം. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ അയക്കുന്നത്. സപ്തസ്വരങ്ങൾ എന്ന ചിത്രത്തിലെ സ്വാതി തിരുനാളിൽ കാമിനി എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിക്കണം. ഈ ഗാനം കലാകാരന്മാരായ ആര്യാട് വല്ലഭദാസ്, മണ്ണഞ്ചേരി ദാസൻ, ആലപ്പി രമണൻ, മുതുകുളം സോമനാഥ് എന്നിവർക്കായി സമർപ്പിക്കുന്നു. ബേബി പാപ്പാളിൽ ആവശ്യപ്പെട്ട സപ്തസ്വരങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം ആലപിച്ചത് പി ജയചന്ദ്രൻ, വരികളെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി. ഗാനമിതാ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: രഞ്ജിനിയിൽ അടുത്തതായി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും ഡോക്ടർ ഗോവിന്ദൻ പുതുമന ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. രഞ്ജിനിയിൽ കൂടി ചില ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ എന്ന ചിത്രത്തിലെ അവൾ എന്റെ കണ്ണായി മാറേണ്ടവൾ എന്ന ഗാനം കേൾക്കാൻ കാതോർത്തിരിക്കുന്നു എന്നെഴുതിയിട്ടുണ്ട്. ഈ ഗാനം എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുകയാണ്. ഡോക്ടർ ഗോവിന്ദൻ പുതുമന ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മ വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന്, പി ജയചന്ദ്രൻ പാടിയ ഗാനമിതാ.

രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് വായിക്കാം. ഹരിപ്പാട് നിന്നും രാജൻ എഴുതുന്നു, ഞാൻ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഈ കൈകളിൽ വീണാടുവാൻ എന്ന് തുടർന്ന ഗാനം ആവശ്യപ്പെടുകയാണ്. കുട്ടനാടിൻ്റെ മനോഹാരിത അഭ്രപാളികളിലേക്ക് പകർത്തിയെടുത്ത ചിത്രമായിരുന്നു ഈ ഗാനം മറക്കുമോ. അഞ്ച് ഗാനങ്ങൾ

അടുത്ത കത്തിലേക്ക്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഹാസ്യ സാമ്രാട്ടും ചിരിയുടെ തമ്പുരാനുമായ മലയാളത്തിൻ്റെ പ്രിയ നടൻ സലീംകുമാർ ഓർമ്മയായിരിക്കുന്നു. മിമിക്രി താരമായി അരങ്ങേറ്റം കുറിച്ച സലീംകുമാർ 250 ചിത്രങ്ങളിൽ അഭിനയിച്ചു. ദേശീയ പുരസ്കാരവും അദ്ദേഹം കരസ്ഥമാക്കി. എണ്ണിയാൽ ഒടുങ്ങാത്ത ചിത്രങ്ങളിലൂടെ സലീംകുമാർ തിളങ്ങി നിന്നു. പ്രിയ രഞ്ജിനി,

സലീംകുമാറിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഒരു ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരണമെന്ന് സദയം താൽപ്പര്യപ്പെടുകയാണ്. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ അനിൽ പനച്ചൂരാൻ എഴുതി, എം ജയചന്ദ്രൻ ഈണമിട്ട്, പ്രദീപ് പള്ളുരുത്തി പാടിയ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ എന്ന ഗാനം കേൾപ്പിച്ചു തരുമല്ലോ. സ്നേഹപൂർവം, ആചാരി തിരുവത്ര, ചാവക്കാട്. ആചാരി തിരുവത്ര ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അനിൽ പനച്ചൂരാൻ വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന്, പ്രദീപ് പള്ളുരുത്തി പാടിയ ഗാനമിതാ കേൾക്കൂ.

രഞ്ജിനിയിലെ അടുത്ത ഗാനം കുട്ടനാട് നിന്നും പി കെ വേണുഗോപാലൻ നായർ കത്തിലൂടെ ആവശ്യപ്പെട്ടതാണ്. കുട്ടനാട് പശ്ചാത്തലമാക്കി നിർമ്മിച്ച ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിലെ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്. പി കെ വേണുഗോപാലൻ നായർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് കായംകുളത്ത് നിന്നും അബ്രഹാം പി ജി. MSM ഹൈസ്കൂളിൽ നിന്നും റിട്ടയർഡായ അധ്യാപകനാണെന്ന് എഴുതിയിട്ടുണ്ട്. ജൂണിലെ മഴക്കാലത്ത് മഴയ്ക്ക് താളമേളമൊരുക്കാൻ ഒരു ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിലെ ജൂണിലെ നിലാമഴയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MJ ചന്ദ്രൻ, യേശുദാസും സുജാതയും ചേർന്ന് പാടിയത്. ചിത്രം നമ്മൾ തമ്മിൽ. കായംകുളം രാമപുരത്ത് നിന്നും അബ്രഹാം PG ആവശ്യപ്പെട്ട ഗാനമിതാ കേട്ടോളൂ.

ഐമനത്ത് നിന്നും പൊന്നമ്മ കോട്ടയം ആവശ്യപ്പെട്ട ഗാനമാണ് രഞ്ജിനിയിലിനി. പൊന്നമ്മ ആവശ്യപ്പെട്ട ഗാനം അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്ന് തുടങ്ങുന്ന പാദമുദ്ര എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം രചിച്ചത് ഹരി കൊടപ്പനക്കുന്ന്, സംഗീതം വിദ്യാസാഗർ, പാടിയത് യേശുദാസും സംഘവും. ചിത്രം പാദമുദ്ര. പൊന്നമ്മ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. രഞ്ജിനിയിലേക്ക് കത്തുകളയച്ച എല്ലാവർക്കും നന്ദി. രഞ്ജിനിയിലേക്ക് കത്തുകളയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. സ്നേഹപൂർവം, സൽമ സലിം.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, അനന്തപുരം രവി, നിതുന നെവിൽ, സിന്ധു വിജയൻ. സംവിധാനം പി എ ബിജു.
2: തെരുവിൽ പാട്ടുപാടി പിച്ചതണ്ടൽ നിരോധിച്ചിരിക്കുകയാണെന്ന് പോലീസ്, കരളിൽ കനല് നിരോധിച്ചിരിക്കുകയാണെന്ന് കാതറീന പറഞ്ഞാൽ ആരു കേൾക്കാൻ.

0: അണ്ടയെ ജീവിതം ക്ഷയിച്ചവളാണ് കാതറീന. ശരീരത്തിൻ്റെ ക്ഷയരോഗം അവളുടെ പീഡന പർവ്വത്തിലെ കിരീടധാരണമത്രേ. ഭർത്താവിൻ്റെ മരിച്ചടക്ക ദിവസം തന്നെ കൊച്ചുകുട്ടികളുമൊത്തു തെരുവിലേക്കെറിയപ്പെട്ട ഭ്രാന്തി കാതറീനയുടെ കാൽച്ചിലമ്പിൽ ദുഃഖമണിയൊച്ച കേൾക്കാം. അവളുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ കൈയേൽപ്പിക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കാതറീനയുടെ ഭർത്താവ് മർമലഡോവിൻ്റെ മരണാനന്തര ചെലവുകൾക്ക് ചില്ലിപ്പൈസ പോലും ഇല്ലാതിരുന്നിടത്ത് യാതൊരു മുൻപരിചയവുമില്ലാതിരുന്ന ഒരാൾ പണവുമായി എത്തി. ഇരട്ടക്കൊലപാതകം ചെയ്ത കുറ്റബോധത്തിൽ നീറി നിന്ന റസ്കോൾനിക്കോവാണ് അന്ന് അവധൂതനെപ്പോലെ സഹായിയായി വന്നതെങ്കിൽ, കിടപ്പാടം പോലുമില്ലാതെ ഭ്രാന്തിയായി തെരുവിലലഞ്ഞ കാതറീന മരണം പുൽകുമ്പോഴും മറ്റൊരു കുറ്റവാളി അവധൂതവേഷത്തിൽ എത്താതിരിക്കുമോ? ശിക്ഷയനുഭവിക്കുന്നവർ തന്നെ രക്ഷകരായെത്തുന്ന അനന്യദൃശ്യങ്ങൾ ഡോസ്റ്റോയെവ്സ്കി ഒരുക്കുകയാണിവിടെ.
1: കുട്ടികളെവിടെ? നീ അവരെ കൊണ്ടുവന്നോ പോലങ്ക? നിങ്ങൾ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോയത്? അപ്പോ ഈ വിധത്തിലാണ് നീ ജീവിക്കുന്നത് അല്ലേ? അല്ലേ സോണിയ? ഞാൻ ഒരിക്കലും നിന്റെ മുറിയിൽ വന്നിട്ടില്ല. ഇവരൊക്കെ ആരാ?
2: എല്ലാവരുമുണ്ട്. ഇതാ നോക്കൂ, റസ്കോൾനിക്കോവ്, ആൻഡ്രി.
1: ഞങ്ങൾ കാരണം നീ നശിച്ചു സോണിയ. പോലങ്ക, ലിഡ, കോലിയ, ഇവിടെ വരൂ. ഇവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എന്റെ നില മോശമായി. എല്ലാം അവസാനിക്കുകയാണ്. എന്നെ കിടത്തു. സമാധാനത്തോടെ ഞാൻ മരിക്കട്ടെ. എന്ത് പുരോഹിതനോ? എനിക്ക് വേണ്ട, അതിനൊന്നും വേണ്ടി ഒരു റൂബൽ പോലും ചെലവെയ്യാൻ നിങ്ങളുടെ കയ്യിലില്ല. ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ദൈവം എനിക്ക് മാപ്പ് നൽകും. എന്നിട്ടും അവൻ എനിക്ക് മാപ്പ് നൽകുന്നില്ലെങ്കിൽ ഞാനത് കാര്യമാക്കുന്നില്ല. എന്റെ കാലം കഴിഞ്ഞു.

0: അവർ മരിച്ചു.
1: റസ്കോൾനിക്കോ, ഞാനാണ്.
2: ഓ, നിങ്ങൾ ഇവിടെയും?
1: ആ, ഞാനിവിടെയും. വരൂ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്.
2: നിങ്ങൾ തക്ക സമയത്തെത്തി. ഒരു മരണം നടന്നു കഴിഞ്ഞു.
1: എല്ലാ ഒരുക്കങ്ങളും ചടങ്ങുകളും ശവസംസ്കാരം എല്ലാം ഞാൻ തന്നെ നിർവഹിച്ചോളാം. നിങ്ങൾക്കറിയാലോ, പണച്ചിലവുള്ള കാര്യമാണ്.

0: എൻ്റെ പക്കൽ അത് ധാരാളമുണ്ട്. രണ്ട് കുഞ്ഞുങ്ങളെയും പോലങ്കയെയും ഏതെങ്കിലും നല്ല അനാഥാലയത്തിൽ ചേർക്കാം. അവർക്ക് പ്രായപൂർത്തിയാവുമ്പോൾ ഓരോരുത്തർക്കും 1500 രൂപൾ നൽകാനായി ഏർപ്പാടും ചെയ്യാം.
1: ആട്ടെ, എന്താണ് നിങ്ങളുടെ ഈ ഔദാര്യത്തിന് പിന്നിലുള്ളത്?
0: ഇപ്പോഴും നിങ്ങൾക്ക് ആശങ്കയോ?
1: അതെ,
0: എനിക്ക് ആ പണം ആവശ്യമില്ലെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഞാനിത് ചെയ്യുന്നത്.
1: എനിക്കൊന്നിലും ആരെയും വിശ്വാസമില്ലാതായിരിക്കുന്നു. ഒരൌദാര്യത്തിൽ ദാനം ചെയ്യുന്നവർ വഞ്ചന കാട്ടുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
0: ഈ മരണപ്പെട്ടവൾ പലിശക്കാരി വൃദ്ധയെ പോലെയാണ്. പറയൂ, ലൂഷിനെ പോലെയുള്ളവർ ഈ ലോകത്ത് വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്ത് സുഖമായി ജീവിക്കുന്നു. ഇത്തരം നല്ലവരായ സ്ത്രീകൾ ഇങ്ങനെ നരകിച്ചു മരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇവരെ സഹായിച്ചില്ലെങ്കിൽ പോലങ്കയും അവളുടെ സഹോദരിയുടേതുപോലെ ഒരു ജീവിതം നയിക്കേണ്ടി വന്നേക്കാം.
1: നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ?
0: തീർച്ചയായും എനിക്കറിയണമല്ലോ. ഈ ചുവരിനപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ കെട്ടിടത്തിൽ അടുത്തടുത്ത മുറികളിൽ സോണിയയുടെ അയൽവാസി.
1: നിങ്ങളോ?
0: അതെ,
1: ഇവിടെ തന്നെ ഉണ്ട് അല്ലേ?
0: അതെ, എനിക്ക് നിങ്ങളോട് വലിയ മമതയാണ്. നമ്മൾ സുഹൃത്തുക്കളാകേണ്ടവരാണ്. നമുക്കിനിയും കാണാം.
2: എനിക്ക് കടന്നു വരാമോ?
1: റസ്മുഹിൻ, നിനക്ക് വേണ്ടി ഈ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയല്ലേ.
2: ആ, ഇപ്പോ നിനക്ക് ഒരസുഖവുമില്ല.
1: ഇല്ല, ഒരസുഖവുമില്ല.
2: ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാനാണ് വന്നത്. അത് നീ കേൾക്കാൻ തയ്യാറാവണം.
1: കാര്യം ഗൗരവമുള്ളതാണല്ലോ. നിന്റെ വരവ് കണ്ടപ്പോഴേ മനസ്സിലായി.
2: അവസാനമായി ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് വന്നത്. നിനക്ക് ശരിക്കും ഭ്രാന്താണോ? പലരും നിനക്ക് ഭ്രാന്ത് പിടിക്കാറായെന്ന് സംശയിക്കുന്നു. നിന്റെ മര്യാദകെട്ട പ്രവൃത്തികൾ, ഒരു ഭ്രാന്തന് മാത്രമേ അങ്ങനെ പെരുമാറാനാകൂ.
1: നീ എപ്പോഴാണ് അവരെ കണ്ടത്?
2: ഞാനിപ്പോ അവരെ പിരിഞ്ഞതേയുള്ളൂ. നീ എവിടെയാണ് അലഞ്ഞു നടക്കുന്നത്? ദയവായി പറയൂ. ഞാൻ ഇതിനകം 3 തവണ നിന്നെ കാണാൻ വന്നു. ഇന്നലെ മുതൽ നിന്റെ അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്.
1: അമ്മയോ?
2: അതെ, അവർ നിന്റെ അടുക്കിലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ സഹോദരി തടയുന്നുണ്ട്, പക്ഷേ അവരത് വകവയ്ക്കുന്നില്ല. ഞാൻ നിന്നെ അന്വേഷിച്ച് സോണിയയുടെ അടുത്ത് ചെന്നു. അവിടെ ഒരു ശവപ്പെട്ടി കണ്ടു. കുട്ടികൾ അതിനു ചുറ്റുമിരുന്ന് കരയുന്നു. നിന്റെ നിഴൽ പോലും അവിടെ നിന്ന് കണ്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, 3 ദിവസമായി ഭക്ഷണം കാണാത്തവനെ പോലെ ഇറച്ചിക്കറി വെട്ടി വിഴുങ്ങുന്നു. നിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. ആ, നടക്കട്ടെ.
1: അതിനിടയ്ക്ക് നീ പോകാനണീറ്റോ? ഇപ്പൊ നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
2: നിനക്കതിൽ എന്ത് കാര്യം? നീ അതൊന്നും അറിയേണ്ടതില്ല.
1: ഓക്കെ, നീ വളരെ ശ്രദ്ധിക്കണം. നീ മദ്യപിക്കാൻ പോവുകയാണല്ലേ.
2: എങ്ങനെ?
1: നീ മദ്യപിക്കാൻ പോവുകയാണല്ലേ.
2: നീ എങ്ങനെ അറിഞ്ഞു?
1: അപ്പോൾ അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ എന്നും വളരെ യുക്തിബോധമുള്ളവനാണ്. ഒരിക്കലും സമനില തെറ്റിയവനായിരുന്നില്ല, ഒരിക്കലും.
2: നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ കുടിക്കാൻ പോകുന്നു.
1: റസ്മുഹിൻ, നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അനിയത്തിയോട് നിന്നെക്കുറിച്ച് പറയുകയുണ്ടായി.
2: എന്നെക്കുറിച്ച് പറഞ്ഞെന്നോ? മിന്നിഞ്ഞാന്ന് എവിടെ വച്ചാണ് നീ എവളെ കണ്ടത്?
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ M. രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗേ ലോഗ് അനന്തപുരം രവി, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സോണിയ നിതുന നെവിൽ, കാത്തറീന സിന്ധു വിജയൻ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാണാകൺമണി എന്ന ചിത്രത്തിനു വേണ്ടി സുജാതയും ശ്യാം ധർമ്മനും പാടിയത്. ഈ ഗാനത്തിന്റെ രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ശ്യാം ധർമ്മൻ.

ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി ഇളയരാജ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ജോത്സ്നയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മനസ്സിനക്കരെ.

ഒപ്പം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികളെഴുതിയത് ഡോക്ടർ മധു വാസുദേവൻ, സംഗീതം നൽകിയത് ഫോർ മ്യൂസിക്സ്.

ഹരിനാരായണൻ വരികളെഴുതി ഗോപി സുന്ദർ ഈണം പകർന്ന ഗാനം കേൾക്കാം. രാമലീല എന്ന ചിത്രത്തിനു വേണ്ടി ഹരീഷ് പാടിയത്.

കാതോട് കാതോരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്നത്.

അപരിചിതൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് സുരേഷ് പീറ്റേഴ്സ്.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റർ പ്ലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: ട്വിറ്റർ പ്ലിൽ ഏജൻസീസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ഗാനം കേൾക്കാം. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 6, ശകവർഷം 1948 ജ്യേഷ്ഠം 30, 2026 ജൂൺ മാസം 20 തീയതി ശനിയാഴ്ച. ഇപ്പോൾ സമയം 3 കഴിഞ്ഞ് 54 മിനിറ്റും 20 സെക്കൻഡും. FM ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

അല്പസമയത്തിനകം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23-ാം ഗഡു വിതരണത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം ഡൽഹിയിലെ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കവി ആര്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:55 രാത്രി 7:58 കേൾക്കാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി, ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കവി ആര്? ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചിന്നദുരൈ എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യം, ദേവി എന്നിവരും സംഘവും പാടിയത്.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യമറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ ആത്മനിർഭർത സയൻസ് ഫോർ സെൽഫ് റിലയൻസ് ആജ് യേ ഹമാര മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
2: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: കാര്യം ശരിയായി.
4: ഏത് കാര്യം?
3: മോളുടെ ഫീസേ
4: കാണട്ടെ. നേട് ഉടനടി 20,000 ലോൺ.
3: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ. ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്.
4: കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
5: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
6: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട. കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
2: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
6: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം 3-ാം പിറൈ.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
1: പന്ത്രണ്ട്
0: വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
2: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദില്ലി ബാബു,

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കവിയാര്? ഉത്തരം അമീർ ഖുസ്രു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. ഇന്നത്തെ കിസാൻ വാണിയിൽ സമ്മിശ്ര കൃഷിരീതി അവലംബിക്കുന്ന കുഞ്ചിത്തണ്ണിയിലെ കർഷകനായ ശ്രീ പി ഡി സുരേന്ദ്രൻ പുത്തൻകണ്ടത്തിലുമായി അഭിമുഖം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇതളുകൾ. ഇതിൽ ആൽഫീസിജോ പാടിയ ഗാനങ്ങൾ, അവതരിപ്പിച്ച കഥ എന്നിവ കേൾക്കാം. 8:00 നാടകം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 കായിക ലോകം. 9:30 കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തീകരിച്ചതിനോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ ശബ്ദലേഖനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 6:30 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കൊൽക്കത്തയിൽ പങ്കെടുക്കുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം. വൈകുന്നേരം 4:00 തമിഴ് മാലെ. 4:30 മലയാള ചലച്ചിത്രഗാനങ്ങൾ. 5:00 വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:55 അറിയിപ്പുകൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ. തുടർന്ന് ഗാനങ്ങൾ. 8:00 യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. യോഗാചാര്യൻ അനിൽകുമാർ പങ്കെടുക്കുന്നു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട്. 9:30 കേന്ദ്ര സർക്കാരിന്റെ 12 വർഷം പൂർത്തീകരിച്ചതിനോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ ശബ്ദലേഖനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
2: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുകാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: आकाशवाणी പദ്ധതികൾ ജനനന്മയ്ക്ക്. PMFME പദ്ധതി.
1: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 ജൂൺ 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PMFME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PMFME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൗപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൗത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതി.

0: യുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധ വ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: This is Akashvani, the news read by Valsa Williams. President Draupadi Murmu today lauded Prime Minister Narendra Modi's leadership, stating that he has significantly enhanced India's prestige and influence on the global stage through his visionary governance and constructive engagement with world leaders. Addressing a large public gathering at Rai Rangpur in Odisha's Mayurbhanj district, organized to mark the completion of 2 years of the Mohan Charan Majhi government in the presence of Mr. Modi, the President said, India has consistently emerged as a voice of peace, dialogue and cooperation under Prime Minister Modi's stewardship. Addressing the public gathering, Prime Minister Modi lauded Odisha's progress as the state completed 2 years under Chief Minister Mohan Charan Majhi, saying it is moving rapidly on the path of development and contributing significantly to the growth of eastern India.
3: Odisha mein aarthik gatividhiyan, nivesh aur udyogon ko आकर्षित करने का सामर्थ्य आज नजर आ रहा है. केंद्र सरकार का विजन है पूर्वी भारत के विकास से भारत का विकास. इसलिए हम पूर्वोदय की नीति पर काम कर रहे हैं. जिस पूर्वी भारत को कांग्रेस के दौर में पिछड़ेपन का पर्याय बना दिया गया था, आज वो प्रगति का प्रवेश द्वार बन रहा है.
2: The Prime Minister today inaugurated and laid the foundation stones for development projects worth around 47,000 crore rupees across multiple sectors. Later, the Prime Minister arrived in West Bengal for a 2-day visit. He took part in Paschim Bango Divas celebrations at Tarakeshwar in Hooghly district. He also released the 23rd installment of PM Kisan scheme worth 18,880 crore rupees, benefiting over 9.44 crore farmers across the country. Mr. Modi participated in a grand function to celebrate the state day. Along with Chief Minister Shubhendu Adhikari, he launched, dedicated and laid foundation stones for various development projects across railways, agriculture, rural development, fisheries and animal husbandry sectors. The Prime Minister will commission 3 indigenously built Indian Navy platforms, INS Dunagiri, INS Sanshodhak and INS Agra in Kolkata tomorrow, designed by the Navy's Warship Design Bureau and built by Garden Reach Shipbuilders and Engineers. The vessels are intended to strengthen combat operations, hydrographic surveying and anti-submarine warfare. The Navy said the vessels have more than 75% indigenous content and involved over 200 micro, small and medium enterprises, highlighting the growth of India's domestic shipbuilding industry. Union Home Minister and Minister of Cooperation Amit Shah today inaugurated Sri Ambabai Temple Development Project in Kolhapur of worth over 1,445 crore rupees. Maharashtra Chief Minister Devendra Fadnavis and other dignitaries were present on the occasion. Addressing a public gathering, Mr. Shah said the Sri Ambabai Temple, located in the historic city of Karvid, is a major centre of faith for devotees from across the country. Union Minister of State for Information and Broadcasting L. Murugan reviewed the organizational preparations of the BJP in Goa during the party's State Executive Committee meeting held in Panaji today. Addressing party workers, Murugan stressed the importance of ensuring that central government schemes reach every

0: Eligible citizen. He called for further strengthening of the party organization across all 40 assembly constituencies in the state. The government has banned the manufacture, sale and distribution of 16 fixed-dose combination FDC drugs for human use with immediate effect. The move follows a Supreme Court-directed review by an expert committee set up by the Drugs Technical Advisory Board, which found the drug combinations lacked therapeutic justification and could pose health risks. In cricket, Afghanistan have set a target of 219 runs for India in the third and final ODI at the M.H. Chidambaram Stadium in Chennai. Electing to bat first, Afghanistan were all out for 218 in 44.2 overs. Captain Hashmatullah Shahidi was the top scorer with 102 runs off 131 deliveries. In reply, India were 37 for no loss in four overs when reports last came in. And with that, we end this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലേക്കെത്തി. കേരളത്തിലെ ആദ്യ ഉരുക്ക് നിർമ്മിത കമാനപ്പാലം എന്ന സവിശേഷതയോടെയാണ് ഈ പാലം ഒരുങ്ങുന്നത്. പഴയ ചരിത്രപ്രസിദ്ധമായ ആർച്ച് പാലത്തിന് സമാനമായി നിർമ്മിക്കുന്ന ഈ പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് നിർമ്മിക്കുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിൽ നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. കരാർ കാലാവധി അടുത്ത വർഷം മാർച്ച് വരെ ഉണ്ടെങ്കിലും ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. മൺസൂൺ കാലം സജീവമായതോടെ ജലസമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ വൻ തിരക്ക്. ഇത്തവണ വേനൽ മഴ ആരംഭിച്ച മെയ് മാസം മുതൽ തന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേരിമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം മനോഹര കാഴ്ച ഒരുക്കുന്നത്. മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ പ്രധാന ആകർഷണമായ ഈ വെള്ളച്ചാട്ടം തട്ടുതട്ടായി താഴേക്ക് പതിക്കും. പച്ചപ്പിന് നടുവിലെ ഈ മനോഹര ദൃശ്യം ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ് അധികവും എത്തുന്നത്. സഞ്ചാരികളുടെ തിരക്കേറിയതോടെ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ വ്യാപാര മേഖലയും സജീവമായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ മാറി. ഇത്തവണ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന പൊതുവിദ്യാലയം എന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ്. പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം പ്രവേശനം നേടി. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്. പൊതുവിദ്യാഭ്യാസ

0: വിതരണം. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു കഴിഞ്ഞു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി. ഭാവി വികസന പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ച് 5 ഏക്കറോളം ഭൂമി റോഡിനായി നിലവിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി 12 ഏക്കറോളം ഭൂമി മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്ന കൈവശക്കാർക്ക് പതിച്ചു നൽകാനുള്ളത്. ഇതിനായുള്ള നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകി. തെക്കൻ പശ്ചിമഘട്ടത്തിന്റെ ജൈവസമ്പത്ത് വ്യക്തമാക്കിക്കൊണ്ട് മൂന്നാർ വന്യജീവി ഡിവിഷനിൽ പുതിയ 11 ജീവിവർഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ഒരു പക്ഷി, 3 ചിത്രശലഭങ്ങൾ, 7 തുമ്പികൾ എന്നിവയാണ് മേഖലയിൽ പുതുതായി രേഖപ്പെടുത്തിയത്. ജീവിവർഗങ്ങളുടെ സംരക്ഷണ മുൻഗണനകൾ നിശ്ചയിക്കാനും ജൈവവൈവിധ്യ പഠനങ്ങൾക്കും ഈ കണ്ടെത്തലുകൾ സഹായകരമാകും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കാവ്യാഞ്ജലി. ഇന്ന് കാവ്യാഞ്ജലിയിൽ ചെങ്ങമ്പുഴിയുടെ കവിത തൊഴിലാളി, ആലാപനം മുഖത്തല തുളസീധരൻ.

0: കാവ്യാഞ്ജലിയിൽ കേട്ടത് ചങ്ങമ്പുഴിയുടെ കവിത തൊഴിലാളി, ആലാപനം മുഖത്തല തുളസീധരൻ. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിൽ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിനാ ദ്രൗപദി മുർമു ഇത്യനയാ സഹ ഒഡിഷാരാജ്യെ ഷഡ് ശതാധിക സപ്തചത്വാരിംശത് സഹസ്ര കോടി രൂപ്യകാണാം പരിയോജനാനാം ഉദ്ഘാടനം അകരോത്. സർവകാരഃ സാർവജനിക ഹിതായ ഷോഡശ നിശ്ചിത മാത്രാ ഔഷധ സംയോജനാനാം നിർമ്മാണം വിക്രയണം വിതരണം ച നിഷേധിതവാൻ. ശ്വഃ നിർധാരിതായാഃ നീറ്റ് യു ജി ഇതി പുനഃ പരീക്ഷായാഃ പ്രാക് എൻ ടി എ ഇത്യനേന രാഷ്ട്രവ്യാപി മോക് ഡ്രിൽ ഇത്യാഭ്യാസഃ ആയോജ്യത്തെ. ഋതുവിജ്ഞാന വിഭാഗേന ശ്വഃ പര്യന്തം ഉപഹിമാലയീയ പശ്ചിമബംഗസ്യ സിക്കിമസ്യ ച പൃഥക് പൃഥക് സ്ഥാനേഷു അത്യധിക വൃഷ്ട്യൈ റെഡ് അലർട്ട് ഇതി രക്തവർണീയ സഞ്ചേതന പ്രദത്താസ്തി. അപി ച ഫിഫ കപ്പ് ഇതി ക്രീഡായാം ബ്രാജീലദേശ ഹൈതി ദേശം ത്രിശൂന്യാങ്കൈഹി പരാജയ്യ പ്രഥമവാരം വിജയം അലഭത്. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന അദ്യ ഒഡിഷാരാജ്യസ്യ പ്രഗതേഃ പ്രശംസാ കൃതാ. യത്ര മുഖ്യമന്ത്രിണഃ മോഹനചരണമാഝിനഃ നേതൃത്വേ രാജ്യേന വർഷദ്വയം പൂരിതം. സഹ അവദത് യത് ഏതത് രാജ്യം ദ്രുതഗത്യാ വികാസസ്യ മാർഗേ അഗ്രേ ഗച്ഛതി തഥാ ച പൂർവി ഭാരതസ്യ വികാസായ മഹത്വപൂർണം യോഗദാനം പ്രദദാതി. മയൂർഭഞ്ജ ജനപദസ്യ രായരംഗപുരെ ജനസമൂഹം സംബോധയതാ പ്രധാനമന്ത്രിണ രാഷ്ട്രപതേഃ ജന്മദിനസ്യ ശുഭാശയാഃ പ്രദത്താഃ. തസ്യാഃ പൈതൃക ഗ്രാമേ പഹാഡപുരെ ആഗമനം സൗഭാഗ്യം അസ്തീതി ഉക്തവാൻ. സഹ അഘോഷയത് യത് പഹാഡപുരം സൂര്യഗ്രാമരൂപേണ അഥവാ സൗരഗ്രാമരൂപേണ വികസിതഃ ഭവിഷ്യതി. യത്ര പുനർനവീകരണീയ ഊർജാ ആധാരിത സംരചനാഃ ആധുനിക സാർവജനിക സേവാഃ ച ഭവിഷ്യന്തി. പ്രധാനമന്ത്രി ബഹുവിധ ക്ഷേത്രേഷു പ്രായഃ സപ്തചത്വാരിംശത് സഹസ്ര കോടി രൂപ്യകാണാം വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. സഹ അവദത് യത് കേന്ദ്രസ്യ പൂർവോദയ ദർശനസ്യ ഉദ്ദേശ്യം പൂർവി ഭാരതസ്യ ദ്രുതഗത്യാ വികാസസ്യ മാധ്യമേന ഭാരതസ്യ വികാസം പ്രവർത്തനീയമിതി.
2: സാധ്യോ ഹമാരി സർക്കാർ ഒഡിശാകെ സംസാധനോ കോ ഒഡിശാകി സംഭാവനാഓ മേ ബദൽ റഹീ ഹൈ. ഒഡിശാമേ ബഡാ നിവേശ് ആയേ യഹാം നയേ ഉദ്യോഗ് ലഗേ ഇസ്കേ ലിയേ ഉത്കർഷ് ഒഡിശ ജൈസേ അഭിയാൻ ചലായേ ജാ രഹേ ഇസ്കേ തഹത് അബ് തക് കരീബ് 20 ലാഖ് കരോഡ് രൂപയേ കേ നിവേശ് പ്രസ്താവ് മിൽ ചുകേ ഹൈ. 3.5 ലാഖ് കരോഡ് രൂപയേ സേ ജാദാ കി അനേക മേഗാ പരിയോജനാഓ പർ ബി കാം ചൽ രഹാ ഹൈ.
1: രാഷ്ട്രപതിഃ ദ്രൗപദി മുർമു ഇത്യേഷാ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ നേതൃത്വസ്യ പ്രശംസാം അകരോത്. സഹ സ്വസ്യ ദൂരദർശി ശാസനസ്യ വിശ്വനേതൃഭിസ് സഹ രചനാത്മക സഹഭാഗിത്വസ്യ ച മാധ്യമേന വൈശ്വിക മഞ്ചേ ഭാരതസ്യ പ്രതിഷ്ഠാം പ്രഭാവം ച മഹത്വപൂർണരൂപേണ വർദ്ധിതവാൻ ഇതി ഉക്തവതി. ഏകാം ജനസഭാം സംബോധയന്തി രാഷ്ട്രപതിവര്യ അവദത് യത് പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ നേതൃത്വേ ഭാരതം നിരന്തരം ശാന്തേഃ സംവാദസ്യ സഹകാരസ്യ ച സ്വരരൂപേണ ഉദ്ഭൂതമസ്തി. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിനാ ശ്വഃ കൊൽക്കാത്തനഗരെ സ്വദേശിരൂപേണ നിർമ്മിതത്രയാണാം ഭാരതീയ നൌസേനായാഃ മഞ്ചീഭൂതാനാം ഐ എൻ എസ്

0: या पूर्व संचेतना प्रदत्ता अस्ति। ऋतुविभागेन दिने केरल माहे तमिलनाडु पुदुचेरी करैक्कल प्रदेशेषु पूर्वोत्तर भागेषु च प्रचंड वृष्टेः पूर्वानुमानं प्रकटितम् अस्ति। हरियाणा चंडीगढ़ पंजाब दिल्ली उत्तराखंड पूर्वी मध्य प्रदेश जम्मू कश्मीर लद्दाख हिमाचल प्रदेशेषु च विद्युद्योतनेन सह मेघगर्जनस्य संभावना ऋतुविभागेन प्रकटिता। बिहार आंध्र प्रदेश उत्तरांतरिक कर्नाटक तेलंगाना विदर्भ अंडमान निकोबार द्वीपेषु च आगामी दिनद्वयोः एतादृशी स्थितिः भविष्यति। ब्राजील देशः अद्य फिलाडेल्फिया क्रीडांगणे हैति देशस्य उपरि 3-0 इत्यंकैः सहजतया विजयं प्राप्य फीफा विश्वकप क्रीडायां स्वस्य प्रथमं विजयं अभिलिखितम् इति वार्ताः।
1: ആകാശവാണി ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
3: Go for PLI.
4: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
5: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
6: हर सरकारी योजना का लाभ सीधे आप तक पहुंचाया जा रहा है. अब कोई बिचौलिया नहीं, कोई रुकावट नहीं, सिर्फ आपके अधिकार पर फोकस है. एग्रीस्टैक के माध्यम से किसान रजिस्ट्री बनेगी. किसान क्रेडिट कार्ड DBT और न्यूनतम समर्थन मूल्य पर जैसी सेवाओं में
5: PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച PM കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് PM കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
7: 4.28 ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല കമ്മിറ്റാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.
5: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047 രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക് ഡ്രില്ലിൽ രാജ്യത്തുടനീളം 250,000-ൽ സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,000 ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാ ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
5: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SA.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
8: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് 22 ആലപ്പുഴ പുന്നമടക്കായലിൽ 72 നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
5: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 വിജയ ലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 ഓവറിൽ വിക്കറ്റ് 1 നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30

0: ഖാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്ക് സൌജന്യമായി യാത്ര ചെയ്യാം. സ്ത്രീ ട്രാൻസ്ജെൻഡർ യാത്രക്കാർക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ സൌകര്യം ലഭ്യമാകും. കഴിഞ്ഞ തിങ്കളാഴ്ച പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. സൌജന്യ യാത്ര ഔദാര്യമല്ലെന്നും സ്ത്രീകളോടുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൌജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്.
1: സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് പ്രിയദർശിനി യാത്രാ പദ്ധതി ഉണ്ടാക്കുകയെന്നും യാത്രാ ചെലവിൽ നിന്നുള്ള ലാഭം കുടുംബങ്ങളുടെ സമ്പാദ്യമായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഷം ഏകദേശം 800 കോടിയാണ് പദ്ധതിക്കായി സർക്കാർ KSRTCക്ക് നൽകുന്നത്. സീറോ ടിക്കറ്റ് ഇല്ലാതെ യാത്ര അനുവദിക്കില്ല. സൌജന്യ യാത്രയ്ക്ക് വരുന്ന ചെലവ് സർക്കാർ നൽകാമെന്ന ഉറപ്പിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. അതിനാൽ ടിക്കറ്റ് വിതരണം കൃത്യമായിരിക്കണമെന്ന് KSRTC ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ഏറെ ഗുണപ്രദമാണ് ഈ പദ്ധതി. ചരിത്രപ്രേമികൾക്കും ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ ഇതാ മറ്റൊരു സുവർണ നിമിഷം കൂടി. ലോകത്തിലെ ഏറ്റവും വലിയ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 6-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഈ നേട്ടത്തോടെ ആഗോള സാംസ്കാരിക ഭൂപടത്തിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പ്രകൃതി വൈവിധ്യങ്ങൾക്കുള്ള ആഗോള അംഗീകാരമാണിത്. ആഗ്രയിലെ താജ്മഹൽ മുതൽ പശ്ചിമഘട്ട മലനിരകൾ വരെ നീളുന്ന വൈവിധ്യങ്ങൾ ഈ പൈതൃക പട്ടികയിലുണ്ട്. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന ചരിത്ര നിമിഷമാണിത്. ലോക പൈതൃകങ്ങളുടെ എണ്ണത്തിൽ മുൻപന്തിയിലുള്ളത് ഇറ്റലിയാണ്. ചൈന, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ എന്നിവയാണ് മറ്റ് 4 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ രാജ്യങ്ങൾ. ലോക പൈതൃകങ്ങളുടെ കണക്കനുസരിച്ച് ഇന്ത്യയ്ക്ക് 43 അംഗീകൃത പൈതൃക കേന്ദ്രങ്ങളുണ്ട്. അതിൽ പശ്ചിമഘട്ടം, വാലി ഓഫ് ഫ്ലവേഴ്സ് തുടങ്ങിയവയുടെ സ്വാഭാവിക പൈതൃകങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകങ്ങളെയും അവയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെയും അംഗീകാരം കൂടിയാണ് ഈ നേട്ടം. ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി താരം ഫിഫ ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിച്ചു. ഖത്തർ ദേശീയ ടീമിന്റെ 26-ാം ലോകകപ്പ് സ്ക്വാഡിലാണ് 19-ാം കാരനായ വിങ് തഹസീൻ മുഹമ്മദ് ജംഷീദ് ഇടം നേടിയത്. ഖത്തർ സ്റ്റാർസ് ലീഗിലെ പ്രമുഖ ക്ലബായ അൽ ദുഹൈലിന്റെ താരമാണ് തഹസീൻ. കണ്ണൂർ സ്വദേശികളായ ജംഷീദിന്റെയും ഷൈമയുടെയും മകനായ തഹസീൻ ജനിച്ചതും വളർന്നതും ദോഹയിലാണ്. ഖത്തർ സ്റ്റാർസ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു. 2006 ഫ്രാൻസ് ടീമിൽ കളിച്ച വികാഷ് ദുരാസുവിന് ശേഷം ലോകകപ്പ് സ്ക്വാഡിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ കൂടിയാണ് തഹസീൻ. മകളുടെ പഠനയാത്രയ്ക്ക് കൂട്ടുപോയ അമ്മ പക്ഷേ തിരികെ വന്നത് ബിരുദാനന്തര ബിരുദത്തിൽ 1-ാം റാങ്കുകാരിയായി. തൃശൂർ

0: മേലൂർ സ്വദേശിനി കെ കെ ഷീജുവെന്ന 56-കാരി പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ നിന്നും വിമൻ സ്റ്റഡീസിലാണ് റാങ്ക് നേടിയത്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായ ഷീജു മകൾ പാർവതിക്ക് 2024 പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ സോഷ്യോളജിയിൽ ഗവേഷണത്തിന് അഡ്മിഷൻ ലഭിച്ചപ്പോഴാണ് കൂടെ പോകാൻ തീരുമാനിച്ചത്. സ്പോട്ട് അഡ്മിഷനിലൂടെയാണ് ഷീജുവിന് വിമൻ സ്റ്റഡീസിൽ പ്രവേശനം കിട്ടിയത്.
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് അവളെ അഡ്മിഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോ എനിക്ക് ആ ക്യാമ്പസ് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല ഭംഗിയുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു. എനിക്കാണെങ്കിൽ മരങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ളവരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലൊക്കെ ഇതിന്റെ ഉള്ളിൽ കയറി പറ്റിങ്ങനെ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ പഠിക്കുക എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല. അങ്ങനെ എത്തി. പിന്നെ കുട്ടികള് എന്റെ കൂടെ ഉണ്ടായിരുന്നവര് ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നുള്ള കുട്ടികളാണ്. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ എന്നോട് കോപ്പറേറ്റ് ചെയ്തു. പിന്നെ അവരിൽ ഒരാളായിട്ട് മാറി എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. പിന്നെ എനിക്ക് സ്പെഷ്യൽ പരിഗണനകളൊന്നും ഇല്ലാതെ പോയതും എന്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണും. പിന്നെ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ മക്കളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
0: തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ അവബോധം പകരുന്നതിൽ സജീവമായ ഇടപെടൽ നടത്തിവരികയാണ് ഷീജു. സംസ്ഥാനത്ത് പച്ചത്തേങ്ങയുടെ വില കുത്തനെ ഇടിയുമ്പോഴും ചിരട്ടയുടെ വില കുതിച്ചുയരുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ 1 കിലോ ചിരട്ടയ്ക്ക് 32 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടേറെ ആളുകളാണ് ചിരട്ട ശേഖരിക്കാൻ വാഹനങ്ങളുമായി വീടുകളിലെത്തുന്നത്. ആക്ടിവേറ്റഡ് കാർബൺ, സൌന്ദര്യവർദ്ധക വസ്തുക്കൾ, പെയിന്റ് എന്നിവ നിർമ്മിക്കുന്നതിനും വെള്ളം ശുദ്ധീകരിക്കുന്നതിനും ചിരട്ടക്കരി വൻതോതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് വില ഉയരാൻ തുടങ്ങിയത്. നിരന്തരമായ പരിശ്രമത്തിനും ദീർഘകാലത്തെ ക്ഷമയ്ക്കും ആഗോളതലത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ആ റെക്കോർഡ് നേട്ടം ഒരിക്കലല്ല 2 തവണ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇടുക്കി പീരുമേട് സ്വദേശിയായ സുനിൽ. ഇരട്ട ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ തിളക്കത്തിൽ പീരുമേടിന്റെ വലിയ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ പ്രതിഭ. 31 രാജ്യങ്ങളിൽ നിന്നുള്ള 5 ml മുതൽ 500 ml വരെ വലിപ്പമുള്ള 858 പേപ്പർ കപ്പുകൾ കൃത്യതയോടെ ശേഖരിച്ചാണ് സുനിൽ തന്റെ 2-ാമത്തെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. വെറുമൊരു ശേഖരണത്തിനപ്പുറം പരിസ്ഥിതി ബോധ്യം കൂടിയുള്ളതായിരുന്നു ഈ ദൌത്യം. മെഴുക് ഒട്ടുമില്ലാത്ത പൂർണ്ണമായും ബയോഡീഗ്രേഡബിൾ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കപ്പുകൾ മാത്രമാണ് റെക്കോർഡിനായി പരിഗണിച്ചതെന്നത് ഈ നേട്ടത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. 2021 ഓഗസ്റ്റ് 4 ന്യൂയോർക്കിൽ 800 പേപ്പർ കപ്പുകൾ ശേഖരിച്ച് അമേരിക്കൻ സ്വദേശി വുഡൻ റാഫേൽ ലെവിൻ സ്ഥാപിച്ച റെക്കോർഡാണ് സുനിലിന്റെ കഠിന ശ്രമത്തിന് മുന്നിൽ വഴിമാറിയത്. ഈ ചരിത്ര വിജയത്തിന് ഇരട്ടി മധുരം സമ്മാനിച്ചുകൊണ്ട് സുനിലിനെ തേടി മറ്റൊരു അപൂർവ ആദരവ് കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നു. സുനിലിന്റെ സവിശേഷമായ ഹോബികളെയും നേട്ടങ്ങളെയും കുറിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അധികൃതർ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു പ്രത്യേക ഫീച്ചർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ഇത്തരമൊരു സവിശേഷമായ ആദരവിനായി തെരഞ്ഞെടുക്കപ്പെട്ടത് സുനിലിനെയാണ് എന്നത് ഈ വിജയത്തിന്റെ തിളക്കം ഇരട്ടിയാക്കുന്നു. 2013 ആദ്യ റെക്കോർഡ് നേടുന്നത് ലോകത്തിലെ 245-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഫോൺ കാർഡുകൾ ശേഖരിച്ചതിനാണ്. ഫോൺ കാർഡുകൾക്കും പേപ്പർ കപ്പുകൾക്കും ക്ഷണക്കത്തുകൾക്കും പുറമെ സുനിലിന്റെ പക്കലുള്ള മറ്റു ശേഖരങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. വിദേശ സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ കറൻസികൾ, വിമാന ടിക്കറ്റുകൾ, ബോർഡിംഗ് പാസുകൾ, പല ദേശങ്ങളിലെ ടീ ബാഗുകൾ, റേസർ ബ്ലേഡ് റാപ്പറുകൾ, പഴയകാല ലോട്ടറി ടിക്കറ്റുകൾ, തീപ്പെട്ടി സ്റ്റിക്കറുകൾ, പോസ്റ്റ് കാർഡുകൾ, കോഫി മഗുകൾ എന്നിവയും സുനിലിന്റെ ശേഖരത്തിലുണ്ട്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
2: കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
3: പന്ത്രണ്ട്
2: വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. സമ്മിശ്ര കൃഷി രീതി അവലംബിക്കുന്ന കുഞ്ചിത്തണ്ണിയിലെ കർഷകനായ ശ്രീ പി ഡി സുരേന്ദ്രൻ പുത്തൻകണ്ടത്തിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം സുഗന്ധവിളകളുടെ റാണിയും ബ്ലാക്ക് പെപ്പർ എന്ന് പറയുന്ന കുരുമുളകിനെയും കുറിച്ചിട്ടാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുവാനായി നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് കർഷകനായ പി ഡി സുരേന്ദ്രനാണ്. നമസ്കാരം. ഈ സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ലോകത്ത് വളരെ വിലപ്പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴുള്ള കർഷകരെല്ലാവരും സമ്മിശ്ര കൃഷിയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ്. കാരണം ഏലം മാത്രം കൃഷി ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ സാധ്യമായിട്ടുള്ള കാര്യമല്ല. അതിനോടൊപ്പം തന്നെ കുരുമുളകും വാനിലയും കപ്പയും ഒക്കെ കൃഷി ചെയ്തിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഏലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അങ്ങ് ഏലം, കുരുമുളക്, വാനില, കപ്പ, ചേന, അങ്ങനെ വിവിധ തരം കൃഷികൾ ചെയ്യുന്ന ഒരു കർഷകനാണ്. ഒപ്പം തന്നെ മത്സ്യകൃഷി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏലത്തിൻ്റെ കൃഷി മുതലാണോ തുടങ്ങിയത്? എന്നാണ് ഒരു കാർഷിക വൃത്തി എന്ന് ജീവിതത്തിലേക്ക് തുടക്കമിട്ടതെന്നാണ്?
3: ഞാനിവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ 1948 കുടിയേറിയതാണ്. കുടിയേറി ഇവിടെ വന്നപ്പോൾ ഇപ്പം ഞാൻ ജനിച്ചു വളർന്ന എനിക്ക് ഓർമ്മയിൽ മുതൽ അന്ന് കൃഷിയുണ്ട്. അന്ന് നെല്ലുണ്ട്, കപ്പയുണ്ട്, ചേനയുണ്ട്, കാച്ചിലുണ്ട്. പിന്നെ അന്നത്തെ നമുക്ക് ഏലം ഈ നമ്മുടെ ഏലക്കാടുകളിലല്ലാണ്ട് സാധാരണ ഭൂമികളിൽ അല്ലാത്ത സാധാരണ സ്ഥലങ്ങളിൽ ഏലക്കൃഷി ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് ഏലം വെച്ച് പരിപാലിച്ച ഇന്നത്തെ പോലെ അത്യുൽപാദന ശേഷിയുള്ള ഏലമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ഈ കവുങ്ങും തെങ്ങും എല്ലാം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റുള്ള കൃഷിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ റബ്ബറിന് നമുക്ക് അനുകൂലമായ കാലാവസ്ഥയല്ല, ഹ്യൂമിഡിറ്റി കൂടുതൽ, എന്നാന്ന് മഴ വരുമ്പോൾ എന്നാന്ന് ഇവിടെ വെട്ട് വളരെ കുറവ് കിട്ടുന്നു. അങ്ങനെ വന്നപ്പോൾ റബ്ബറൊക്കെ വെച്ച് നോക്കി അത് നമുക്കതൊരു ഗുണകരമല്ലാത്ത കൊണ്ടാണ്. പിന്നെ 1990 ശേഷമാണ് നമ്മുടെ എന്നാന്ന് പറയുക വിരിപ്പ് അതായത് ഏരിയയിലേക്ക് ഏലകൃഷി വ്യാപിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള ഏലങ്ങൾ കൊണ്ട് നട്ട് അത് പരിപാലിച്ച് അതിന് വില കിട്ടുന്നതനുസരിച്ച് ഒരു ഏലകൃഷി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ നമുക്കൊരു 3-4-5 പ്രാവശ്യം വിളവെടുക്കുക കിട്ടുന്നൊരു വസ്തുതയാണ്. മറ്റുള്ള ഒരു കൃഷിയിൽ നമുക്ക് അത്രയും ഒരു ആദായം കിട്ടുക. അപ്പോൾ അതിന് അങ്ങനെ വന്ന് ബേസ് ചെയ്ത് വന്നപ്പോഴാണ് എല്ലാവരും ഏലത്തിലേക്ക് തിരിഞ്ഞത്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം ആ കൃഷിക്കും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്.
2: ശരിക്കും ഈ ഏലത്തിന് ഒരു ഹ്യൂമിഡിറ്റി, തണുപ്പ് ആവശ്യമാണ്.
3: തണുപ്പ് ആവശ്യമാണ്.
2: ഈ ഒരു ഏരിയ ഇപ്പോൾ മൂന്നാറ്, ഈ വട്ടവട ആ ഏരിയ, കുഞ്ചിത്തണ്ണി ഏരിയയിലൊക്കെ ശരിക്കും തണുപ്പുണ്ടല്ലോ. ഇപ്പോൾ
3: തണുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 2500 ഉയരത്തിൽ മാത്രമാണ് സംഗതി ഈ കാലാവസ്ഥ നിലനിൽക്കുകയുള്ളൂ. അതിൽ താഴ്ന്നതനുസരിച്ച് കാലാവസ്ഥ വ്യതിയാനം വരും. 27 ഡിഗ്രിയിൽ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൂവും കായും പിടിക്കുന്നെല്ലാം വലിയ പ്രശ്നങ്ങളിലൊക്കെ എത്തുക ചെയ്യുന്നത്. ഇത് കൊഴിഞ്ഞു പോകും.
2: ഓ, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇത് വളരെ സൂക്ഷ്മമായി നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും പറയുന്നത്
3: ഭയങ്കര ശ്രദ്ധ വേണ്ട ഒരു കൃഷിയാണ് ശരിക്കും ഏലകൃഷി.
2: ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അതിൻ്റെ വേര് പടലത്തിൽ ഇങ്ങനെ അത് ഏലം ഇങ്ങനെ വളർന്നു വരുമ്പോൾ അതിനെ ഒന്ന് പൊതിഞ്ഞു വെച്ചുകൊണ്ടൊക്കെ ചെയ്യുന്നത്.
3: അത് വേനൽക്കാല സംരക്ഷണമാണ് ശരിക്കും ചെയ്യുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്, മിസ്റ്റ് ഇറിഗേഷൻ ഉണ്ട്, പിന്നെ നനച്ചു കൊടുക്കാൻ തൊള്ളിങ്ങനെ പല സംവിധാനങ്ങളിൽ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മുടെ എന്നാ പറയുന്നത് ചൂട് കൂടിക്കഴിഞ്ഞാൽ ഏലകൃഷി അത് ഗുണകരമായി ഭവിക്കുകയില്ല. ഈ അന്തരീക്ഷ ഊഷ്മാവ് ഇപ്പോൾ എല്ലിൻ്റെ പ്രതിഭാസം ഇപ്പം നിലവിൽ നിൽക്കുന്നു. അത് നമുക്ക് 2009, 2015, 2016 വന്നിട്ടുണ്ട്.
2: കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു പ്രശ്നം
3: ഭയങ്കരമാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൈറേഞ്ചിലൊക്കെ ഏലകൃഷികളൊക്കെ സംഗതി നിലവിലൊരു 10 വർഷത്തിന് അപ്രാപ്തമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെ ഈ ചൂടിനെ പ്രതിരോധിക്കുന്ന പുതിയ എന്നാന്ന് പറയുക ഇപ്പം ശാന്തംപാറയുള്ള KVK പോലെയുള്ള അവർ കണ്ടുപിടിക്കുന്ന പുതിയ
2: വിജ്ഞാന
3: കേന്ദ്രം കണ്ടുപിടിക്കുന്ന പുതിയ ഏലങ്ങൾ വെച്ച് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തി നോക്കി അത് ഗുണകരമാകുമെന്ന് മാത്രമെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്നേ. ഈ കർഷകനെ ചൂഷണം ചെയ്യുന്ന എല്ലാ ഏജൻസികളാണ് എല്ലാ വളക്കട വളം എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് അറിയാം. ഇപ്പോൾ ഫേസ്ബുക്കും വാട്സപ്പിലൂടെയും എല്ലാം വിപണനം ചെയ്യുന്നു. ഇതെല്ലാം ന്യൂജൻ മരുന്നുകളെല്ലാം ശരിക്കും പറഞ്ഞാൽ കൃത്രിമത്വമായിട്ടുണ്ടാക്കുന്നത്,
2: രാസവസ്തുക്കൾ ഉപയോഗിച്ചു
3: രാസ കീടനാശിനി ഇല്ലാണ്ട് ഏലം കൃഷി ചെയ്യാൻ പറ്റിയത്. അതായത് പ്രൈവറ്റ് പാർട്ടികൾ ഉണ്ടാക്കുന്ന ആ സാധനം ചുമ്മാ കർഷകൻ അറിയത്തില്ലാണ്ട് അന്യായ വില കൊടുത്ത് മേടിച്ച് അവനത് ഗുണകരമല്ല.
2: ഈ ശരിക്കും ഈ കെ വി കെ പോലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ സർക്കാരിന് വേണ്ടിയിട്ട് നമ്മൾ കർഷകരുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന സ്ഥാപനങ്ങളാണ് ശരിക്കും.
3: അതെ അതെ, അവർ ശരിക്കും പറഞ്ഞാൽ അവരൊരു വർഷത്തിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, പക്ഷേ ഈ ജനം അതിലേക്ക് ചെല്ലുന്നില്ല.
2: അതാ പ്രശ്നം,
3: ജനം അതിലേക്ക് ചെല്ലാണ്ട് മറ്റു പലരും പറയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ശരിയാണോ തെറ്റാണോ തിരിച്ചറിയത്തില്ലാത്ത സംഗതി ഇന്നത് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഇന്ന് ആട്ടോമാറ്റിക് ആയിട്ട് ചാടിപ്പോവുക ചെയ്യുന്നു.
2: അവർ ആകർഷിച്ച് കൊണ്ടുപോകാം
3: കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഏലം ഗവേഷണ കേന്ദ്രമുണ്ട്, പാമ്പാടും പാടുണ്ട്, നമ്മുടെ മയിലാടും പാറയുണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നാന്നറിയ ഈ സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ കണ്ടിരിക്കുന്നത്.
2: ഈ സാധാരണ കർഷക ആയിട്ടുള്ള ജനങ്ങൾക്ക് ഒരു ഏലകൃഷി ഒരു സ്ഥലത്ത് ഇപ്പോൾ വീട്ടിൽ കുറച്ച് വസ്തുക്കളുണ്ട്, അപ്പോൾ വസ്തു ഉണ്ട് എങ്കിൽ അവിടെ നടത്താനുള്ള ചെറിയ തോതിൽ നടത്താനുള്ള എന്തൊക്കെ സജഷൻസ് ആണ് കൊടുക്കാൻ പറ്റുക?
3: ശരിക്കും നമ്മളിപ്പോൾ എന്നാന്നറിയ അതിനകത്ത് പ്രതിരോധശേഷി കൂടുതലുള്ള ഏലം നടുക, അതിനകത്ത് രാസ കീടനാശിനികൾ കുറച്ചുകൊണ്ട് ജൈവ കീടനാശിനികളും ഒക്കെ ചെയ്തുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ സംരക്ഷിച്ച് നമ്മൾ നിർത്തുക.
2: അത് മുതലാവുമോ കർഷകന്?
3: കർഷകന് മുതലാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ നമ്മൾ അവലംബിച്ചാൽ അത് മുതലാകും. അപ്പോൾ അതിന് ഗ്രേഡിങ്ങും എന്നാന്ന് പറയുക നമ്മൾ ജൈവത്തിൽ മാത്രം കൃഷി ചെയ്യുന്ന സാധനം അത് നമുക്ക് വിൽക്കാനും എന്നാന്ന് പറയാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്, പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ കർഷകന് അത് അന്വേഷിച്ച് ചെയ്താൽ എല്ലാവർക്കും സാധിക്കുന്നില്ല.
2: ശരിക്കും ഈ ജൈവ കൃഷി ചെയ്യുന്ന ഏലം അത് കുരുമുളക് പോലുള്ള കാര്യങ്ങൾ വാങ്ങാൻ എടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് ഭയങ്കര നല്ല വില കൊടുത്ത് വാങ്ങാൻ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ ക്രോപ്പുകൾ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ
3: നമ്മുടെ ഒരു കർഷക ഒരു കൂട്ടായ്മയാണ് നിലവിലൂടെ ഇല്ലാത്തത്. ഒരു കർഷകൻ അവന്റെ അറിവ് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഇപ്പൊ ഈ പ്രദേശത്തും ഒന്നുമില്ല. എല്ലാരും അവനവൻ എന്നാ പറയുക മറ്റവൻ നന്നാകുന്ന ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് എൻ്റെ ഒരു അനുഭവം. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇതെല്ലാം പണ്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ സംഘക്കാരുണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ നോക്കി പയർ കൃഷി പാവൽ കൃഷി ഒരു കൂട്ടായ്മയോടുകൂടി ഞങ്ങൾ ഒത്തിരി കൃഷികൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഗുണകരമായിരുന്നു. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ജോലി ചെയ്യാൻ സന്നദ്ധ കാണിക്കുന്നില്ല. ഇപ്പോൾ എല്ലാം നമ്മൾ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അവരുടെ വരവ് കുറഞ്ഞാൽ നമ്മുടെ ഈ മേഖലകളെല്ലാം നിന്നു പോകും.
2: അടച്ചുപൂട്ടണം. ശരിക്കും ഒരു ഏലകൃഷി തുടങ്ങുന്നത് എങ്ങനെയാണ്?
3: ഏലകൃഷി തുടങ്ങുന്നത് നമ്മളിപ്പോൾ ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മൾ പണ്ട് തൈ പാകി അത് പറിച്ച് നട്ടാണെന്ന് അത് ചെറിയ അത് നമ്മൾ അരി പാകുന്നു, അരി പാകി അത് കുരിപ്പ് തൈ അത് പാകി ചെറുതായി അത് കവറിലേക്കാക്കി അത് വലുതാക്കി അതിൽ ബേഡ എടുത്ത് ബേഡയിലേക്ക് ഇട്ട് അതൊരു 8 മാസം അല്ലെങ്കിൽ 10 മാസം കഴിയുമ്പോൾ അത് പറിച്ച് നടുവാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ തവാറിന അതായത് ഒരു ചിമ്പ് ഒരു ഏലത്തിൻ്റെ ഒരു ചിമ്പ് നമ്മൾ പറിച്ചു കൊണ്ട് നട്ട് തവാറണ ചെയ്യും. തവാറണ ചെയ്തിട്ട് അതൊരു 12 മാസം
2: തവാറണ ചെയ്യാന്ന് പറഞ്ഞാൽ
3: തവാറണ ചെയ്ത് അത് ബേഡ് എടുത്തിട്ട് സംഗതി എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴി എടുത്ത് അടുപ്പിച്ചടുപ്പിച്ച് നട്ട് ഒരു 6-7 അടി അകലത്തിൽ നട്ട് അത് സംരക്ഷിച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു വർഷം കൊണ്ട് ഒരു 10-20 ചിമ്പായിട്ട് കിട്ടും. അതിൽ നമ്മളിങ്ങനെ ഓരോ ചിമ്പും അടുത്തെടുത്തി അതായത് ഒരു 1.5 അടി കുഴി കുത്തി അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ചാണാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ് ചെയ്തിടണം. വേപ്പിൻപിണ്ണാക്കും സോഡാമോണസും ഒക്കെ ചേർത്ത്
2: മിക്സ്
3: ചെയ്തിട്ട് അതിനകത്ത് വേപ്പിൻപിണ്ണാക്കൊക്കെ ഇട്ട് കുഴിച്ച് നട്ട് അങ്ങനെ ഒരു ചിമ്പാണ് നമ്മൾ നടുന്നത്. അങ്ങനെ ആ ചിമ്പ് നട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കി ഞാൻ 12 മാസം നമുക്ക് ആ പണിക്കൂലി കിട്ടാനുള്ള ഒരു കായ അതിനകത്ത് കിട്ടും. ശരിക്കും പറഞ്ഞാൽ 2-24 മാസം കഴിഞ്ഞ് അത് ശരിക്കും അതിൻ്റെ ഒരു വിളവിലേക്ക് എത്തുള്ളൂ.
2: 24 മാസം
3: എടുക്കും ശരിക്കും.
2: 2 വർഷം
3: വേണം.
2: 2 വർഷം കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ മാസങ്ങളിൽ നിങ്ങൾക്ക് വിളവെടുപ്പെടുക്കാം?
3: 2 വർഷം കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിൽ ഒരു 5 തവണയൊക്കെ നല്ല ഏലമാണെങ്കിൽ നല്ലപോലെ കായ്ക്കുന്നതാണെങ്കിൽ നമുക്ക് കാ കിട്ടും. ഒരു 50-55-60 ദിവസം ഇടയ്ക്ക് നമുക്ക് ഓരോ പ്രാവശ്യം മൂത്ത കായും അത് പഴുത്ത കായും മൂത്തതും അതിനിടയ്ക്ക് കരിങ്കായ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ കായ്ക്ക് ഇങ്ങനെ ചെറിയ നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ അരിക്ക് ചെറിയ കളർ വ്യത്യാസമുള്ള അതുങ്ങോട്ട് തൂക്കി നമ്മളാണ് ഇങ്ങനെ എടുക്കുന്നത്. അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഓരോ കൊത്ത് ഇങ്ങനെ നോക്കി നല്ല പരിചയമുള്ള സമ്പന്നരായ ആൾക്കാരെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്.
2: അത് ശരിക്കും ഈ ഗ്രേഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ?
3: ഗ്രേഡ് എന്ന് പറഞ്ഞാൽ വലിപ്പമാണ് അതിൻ്റെ. അതായത് 8 mm മുതൽ 9 mm വരെ അതായത് 0.5 മില്ലിമീറ്റർ വലിപ്പമുള്ള കായ്ക്കാണ് അത് പറയുന്നത്. അത് 8-9 ആ വിലയുള്ളത്. പിന്നെ 6-7 അതിന് വേറൊരു വില, അതിൻ്റെ താഴേക്ക് അങ്ങനെ ഒരു വില. അതൊക്കെ നമ്മൾ ഈ ഓപ്ഷൻ സെൻറ്ററിലാണ് സംഗീത ഗ്രേഡ് തിരിച്ചു കൊണ്ടാക്കാൻ പറ്റുന്നത്. സാധാരണ കർഷകന് എല്ലാ സംഗതിനാണ് നമ്മൾ കൈവിലയ്ക്ക് വേറെ നമ്മൾ പറയുന്ന ഒരു കച്ചവടക്കാരനവനോട് വാരിപ്പോയി ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചൊരു വിലയ്ക്ക് നമ്മളിപ്പോൾ നമ്മൾ കാണുന്ന ഓപ്ഷനിൽ കാണുന്ന ഒരു വിലയുടെ ഒരു അടിസ്ഥാനത്തിലും കൊടുക്കുക അതുള്ളൂ.
2: അവരാണത് മാറ്റിയിട്ട് വേറെ രീതിയിലേക്ക് ഗ്രേഡ് മാറ്റിയിട്ട് ചെയ്യുന്നത്. ഈ ശരിക്കും നമ്മൾ പുറത്ത് വിപണിയിൽ പോയി വാങ്ങുന്ന ഏലത്തിന് ഗ്രീൻ കളർ പച്ച കളറുണ്ട്, അതുപോലെ തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മഞ്ഞ കളറുണ്ട്, അങ്ങനെയുള്ള പിന്നെ ഏലത്തെ കടം ഇങ്ങനെ മാറ്റാറുണ്ട്. അതെന്താണ് നിങ്ങളെപ്പോഴും ചില ആൾക്കാരൊക്കെ ഇതിന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ഗ്രീൻ കളർ മുക്കും, അതായത് കളർ മുക്കി കൊണ്ടുവരുന്ന ഏലംസ് ഉണ്ട്.
3: അങ്ങനെയുണ്ട്. അത് നമ്മൾ കായ എന്നാ നമ്മൾ കായ എടുത്തിട്ട് ഉണങ്ങാൻ കൊണ്ട് കൊടുക്കുന്ന സ്റ്റോറിൽ അതിനൊരു കെമിക്കൽ ശരിക്കും മുക്കിയാണ് ഈ ഗ്രീൻ കളറിലേക്ക് വരുന്നത്. അതല്ലാണ്ട് നമ്മൾ കറക്റ്റ് ഈ പഴമല്ലാത്ത കരിങ്കായും പച്ചയും ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലും അത് കറക്റ്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല ഗ്രേഡിൽ തന്നെ കിട്ടും. പിന്നെ ഇതെല്ലാം തിരിയും. നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സംവിധാനത്തിൽ സംഗതി തിരിഞ്ഞ് അത് ലോട്ട് എന്നാ പറയുക മെഷീനിൽ തിരിയാൻ അല്ലാണ്ട് കൈ കൊണ്ട് ആൾക്കാരിങ്ങനെ മുറത്തിലിട്ട് പേറ്റി തിരിഞ്ഞ് ഇതിനകത്ത് ബാക്കിയുള്ളതെല്ലാം മോശമുള്ളതെല്ലാം മാറ്റിക്കളഞ്ഞ് നല്ലത് മാത്രം ഗ്രേഡ് ചെയ്ത് കൊണ്ട് പണ്ടെല്ലാം അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. ഇപ്പോഴാണ് മെഷീനറി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്.
2: ഈ ശരിക്കും ഒരു ഏലക്കായ നിങ്ങൾ 24 മാസം വച്ചു, 24 മാസം കഴിഞ്ഞിട്ട് അത് പറിച്ചു പറിച്ചു കൊടുത്തുമ്പോൾ സാധാരണയായിട്ടുള്ള ഒരാൾക്ക് എത്രയായിരിക്കും ഒരു തൂക്കം, എങ്ങനെയായിരിക്കും അത് കൊടുക്കുന്നത്, എത്ര വില കിട്ടും?
3: നമ്മൾ ഒരു പച്ച കൊണ്ട് നമ്മൾ ഉണങ്ങുമ്പോൾ ശരാശരി ഒരു 5 കിലോയ്ക്ക് ഒരു 4.5-5.5 ഇടയ്ക്ക് അത് കായയുടെ മൂപ്പ് അനുസരിച്ച് നമുക്ക് 1 കിലോ കാ കിട്ടും. ഉണക്കാം
2: 1 കിലോ
3: 1 കിലോയ്ക്ക്
2: ഉണക്കി കഴിഞ്ഞതിന് ശേഷമാണ്
3: നമ്മൾ വിൽപ്പന നടത്തുന്നത്. പിന്നെ പച്ച എടുക്കുന്ന മേഖലകളുണ്ട്, പച്ച മാത്രമായിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ പച്ചക്ക് 400-425 രൂപ വിലയുണ്ട്. ഇത് ഉണങ്ങാൻ കൊടുക്കുന്നിടത്തും ചിലപ്പോൾ ചൂഷണം കാണും, അതിനെപ്പറ്റിയൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം നമ്മൾ 100 കിലോ കണ്ട കാ കൊണ്ട് കൊടുത്താൽ നമ്മുടെ 5 കിലോ കിട്ടിയാൽ 5 കിലോയ്ക്ക് ഒന്ന് വെച്ച് കിട്ടിയാൽ നമുക്ക് അത്രയും കിട്ടണമെന്നൊന്നുമില്ല. പച്ച കൊടുത്താൽ നമുക്ക് പ്രശ്നമില്ല, നമ്മളൊരു വില കണ്ടു, നമ്മുടെ സാധനം കൊടുത്തു, അന്നേരം നമ്മൾ പണം മേടിച്ചുകൊണ്ട് പോരുകയും ചെയ്യും. നമുക്ക് അതിനകത്ത് വേറെ പിന്നെ ബാർഗൻ ചെയ്യേണ്ട കാര്യമില്ല.
2: അതിൻ്റെ ഒരു തൂക്കമുണ്ട്, ആ തൂക്കത്തിനനുസരിച്ച് നമുക്ക്
3: സത്യസന്ധമായിട്ട് തരുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കർഷകന് ഗുണം കിട്ടും.
2: ഇതിൻ്റെ ഇടയിലുള്ള ഏജൻസികൾ വരുമ്പോഴാണ് ഈ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
6: ഈ ശരിക്കും അങ്ങ് ഈ ഏലക്കൃഷി ചെയ്തിട്ട് നഷ്ടമുണ്ടായിപ്പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
7: നിലവിൽ അങ്ങനെയില്ല, കാരണം എന്താണെന്ന് ഇതിൻ്റെ ഒരു 50% ജോലിയും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്.
6: സ്വന്തം
7: ചെയ്യുന്നത് നമുക്ക് ബാക്കി ആളെ കൂട്ടി നമ്മൾ ചെയ്യുന്നു. അങ്ങനെ വന്നാൽ നമുക്ക് അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത്രയും കാലമായിട്ട് നമുക്ക് ജീവിച്ചു പോകാം, വേറെ ഒരു ബുദ്ധിമുട്ടിലാണ് നമുക്ക് ജീവിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കാലാവസ്ഥ വ്യതിയാനം, നമ്മുടെ 2023 കാലാവസ്ഥ ശരിക്കും നമ്മുടെ പ്ലാന്റ് മുഴുവൻ പോയതായിരുന്നു. ചൂട് വന്ന് ഏലം മുഴുവൻ നശിച്ചു പോയായിരുന്നു.
6: ഈ ഏലത്തിന് അതുപോലെ തന്നെ പിന്നെ ഈ കാലാവസ്ഥ അല്ലാതെ വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ്?
7: ഒത്തിരി രോഗങ്ങളുണ്ട്. ഏലത്തിന് ഇപ്പോൾ ഒരു 30 ദിവസം കൂടുമ്പോൾ മരുന്നടിക്കുന്നു. തണ്ട് തുരപ്പൻ എന്ന് പറയുന്ന ഒരു കീടമാണ് ഏറ്റവും പ്രശ്നം. അതായത് ചിത്രശലവും വന്ന് മുട്ടയിട്ട് ഇതിൻ്റെ ഇളം നാം എന്നാ പറയുക, തണ്ടുകൾ കയറി അത് മുഴുവൻ അതിൻ്റെ അകത്തോടെ കയറി അതിൻ്റെ ഇത് മുഴുവൻ തിന്ന് നശിപ്പിച്ച് കളയി. പിന്നെ വേറെ ഒത്തിരി രോഗങ്ങൾ വരും ഇതിന്. ആ രോഗമെല്ലാം നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് സംഘടന അതിനകത്ത് നമുക്കറിയില്ലെങ്കിൽ നമുക്കറിയാവുന്ന ആൾക്കാരുടെ ഗവിക്ക പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നമ്മൾ വിളിച്ച് ചോദിച്ച് അവർ പറയുന്ന ആ മരുന്ന് നമ്മൾ എന്തായാലും അടിച്ചു കൊടുക്കണം.
6: മൊസൈക്ക് രോഗം പോലുള്ള
7: മൊസൈക്ക് രോഗം വരും.
6: അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഫംഗസ് വരുന്നത്,
7: ഫംഗസാണ് ശരിക്കും.
6: അത് ബെഞ്ചി ടോപ്പ് ഓഫ് ഈ ബനാനയ്ക്ക് വരുന്ന രോഗങ്ങൾ പോലുള്ള രോഗങ്ങൾ വരും. അങ്ങനെ രോഗങ്ങളുണ്ട്. അത് കെവിക്കെ പോലുള്ള അവർ സയന്റിസ്റ്റുകൾക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട്. അവരും ഈ കെമിക്കൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും.
7: നമ്മളത് ഞാൻ എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോൾ അവരെ വിളിച്ച് ചോദിച്ച് നമ്മൾ കാര്യങ്ങൾ എന്നാന്ന് പറയുക, അതെന്താണല്ലേ, നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും, അയച്ചു കൊടുത്തിട്ട് അവർ റിപ്ലൈ തരും, ഇതിന് ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ ചെയ്യുന്ന ഒരാളാണ്.
6: ഈ ശരിക്കും ചില കർഷകർ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ അവരുടേതായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു ജൈവികമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് കെമിക്കലൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അവരൊരു ഒരു വർഷം ഇങ്ങനെ ഉപയോഗിച്ച് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ച് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ രോഗം വരില്ല എന്നൊക്കെ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ?
7: നിലവിൽ അങ്ങനെ നമ്മളിപ്പോൾ എന്നാ പറയുക, ഇതെല്ലാം നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു പലരോടും ചോദിച്ച് ഇതെന്തുകൊണ്ടാണ്, മറ്റേ തമിഴ്നാട്ടിൽ നല്ല ചാണകം മേടിച്ച് ഇവിടെ ഇട്ട് ഈ മൊസൈക്ക് രോഗം വരാനുള്ള പ്രധാന കാരണം അതാണെന്നാണ് ശരിക്കും ഇപ്പോൾ പറയുന്നത്. തമിഴ്നാട്ടിലെ ചാണകം ശരിക്കും ഒറിജിനൽ ചാണകമല്ല. അവിടെ ഉണ്ടാകുന്ന ഈ ബാക്ടീരിയകൾ, ഫംഗസും എല്ലാം ഇതിനകത്തുണ്ട്. അത് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ ചൂട് കൂടുതലാണ്, ഇവിടെ ചൂട് കുറവാണ്, അതായത് വളരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അത് വന്നു കഴിയുമ്പോൾ നിലവിൽ ഇത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ആ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പടരും. പിന്നെ മഴ കൂടിക്കഴിഞ്ഞാൽ അഴുകൽ രോഗം ഭയങ്കരമായിട്ടുണ്ടാകും. അതും അത് നമ്മുടെ കൃഷിക്കാർക്ക് അറിയുന്നതാണ്. മഴയത്ത് ഇവർ നിലവിൽ NPK നൈട്രജൻ കൂടുതലടങ്ങിയ വളങ്ങൾ ഇതിനകത്ത് പ്രയോഗിക്കും. പ്രയോഗിക്കുമ്പോൾ നമ്മുടെ മണ്ണിൽ ഇപ്പോൾ ഈ എന്നാ പറയുക, ഇപ്പോൾ സാന്ദ്രത കൂടും, മഴവെള്ളത്തിൽ കൂടെ ഇതെല്ലാം ചപ്പുചവറുകൾ ചെയ്ഞ്ഞ് നൈട്രജൻ കൂടുതലുണ്ടാകും. നൈട്രജൻ വന്നു കഴിഞ്ഞാലും ഈ തട്ടയ്ക്ക് എളുപ്പം കയറിയിട്ട് സംഗതി ഇതിനകത്ത് വെള്ള ജലാംശം കൂടുതലുണ്ട്, തട്ടം അറിയുന്ന ഒരു പ്രവണതയുണ്ട്.
6: ചീഞ്ഞു പോകാൻ, ചീഞ്ഞു പോവുക. അതിന് അടിയിൽ എന്തോ ഒരു പ്ലാസ്റ്റിക് പോലെ കോട്ടിംഗ് ഒക്കെ വെച്ചിട്ട് സംരക്ഷിക്കാൻ,
7: അല്ലാതൊന്നും നടക്കില്ല,
6: നടക്കില്ല,
7: അതൊന്നും നടക്കില്ല. അതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഇപ്പം എന്താ, നിലവിൽ കുമ്മായം, മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മഴക്കാലത്തിന് മുമ്പ് കുമ്മായം വിതറും. കുമ്മായം എന്ന് പറയുന്ന നേരത്തെ കുമ്മായം നമ്മളിപ്പം ഇഡോളോമിൻ്റെ ഒക്കെ ശരിക്കും കൃത്രിമമാണ്. അതൊരു പാറപ്പൊടിയാണ്. പണ്ട് നമ്മുടെ രാജ്ഫോസ് പോലെ പാറപ്പൊടി, ഇപ്പം ഈ ഡോളോമെറ്റ് ലഭിക്കുന്നില്ല. ഇപ്പം നമുക്ക് ഇവിടെ എല്ലാം ഡോളോമെറ്റ് വരും, 2 രൂപയ്ക്ക് കിട്ടും, 4 രൂപയ്ക്ക് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം ഈ ടൈലും ബാക്കിയുള്ള സാധനം എല്ലാം പൊടിച്ച് കെമിക്കൽ വരുന്നതാണ് മുഴുവൻ. അതിട്ട് നമ്മുടെ മണ്ണ് മുഴുവൻ കളയുക ചെയ്യുന്നത്. ആ നേരത്തിന് നല്ല കക്ക, പൊടിക്കാത്ത കക്കായി പോലും, പൊടി എന്നാന്ന് പറയുക വില കുറവാണെങ്കിലും അത് മേടിച്ച് യൂസ് ചെയ്തെന്ന് എൻ്റെ അഭിപ്രായം. നല്ല കക്ക മേടിക്കുക, അത് നല്ലപോലെ നമ്മൾ വെള്ളം നനച്ച് നീറ്റി അത്
6: ഇട്ട് കൊടുക്കുക,
7: അത് ചുറ്റും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ സൾഫറും മഗ്നീഷ്യം കൂടി ഒരു നിശ്ചിത അനുപാതത്തിൽ ഇട്ട് കൊടുത്താൽ എന്നാന്ന് പറയുക ഇതിനെ തടയാൻ സാധിക്കും എന്നാണ് എൻ്റെ അനുഭവം ഇത്രയും കാലത്ത്.
6: അത് ഒരു ചെയ്യൽ ഒരു പരിധി വരെ
7: ചെയ്യാൻ പറ്റും. പിന്നെ ജലം എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാണ്ടിരിക്കുക ഏലത്തിൻ്റെ ചുട്ടിക്കൂടെ,
6: വെള്ളം കൂടുതൽ കെട്ടി നിൽക്കാൻ പാടില്ല.
7: എല്ലാം പ്രശ്നമാണ്. പണ്ട് നമ്മൾ നെൽകൃഷി ഉണ്ടായിരുന്നപ്പോൾ ഒരു ഹെക്ടർ സ്ഥലത്ത് 35 ലക്ഷം ലിറ്റർ വെള്ളം സംരക്ഷിച്ച് നിൽക്കുമായിരുന്നു. ഇപ്പം ഏലം കൃഷി നമ്മൾ തുടങ്ങിയ പിന്നെ ഇതെല്ലാം ഓടകീറി, നമ്മൾ മഴ പെയ്യുമ്പോഴും 8 മണിക്കൂർ 12 മണിക്കൂർ ഉണ്ട് ഈ വെള്ളമെല്ലാം കടലിൽ ചെല്ലുക. അതുകൊണ്ട് നമ്മുടെ ഈ ഭൂപ്രദേശമെല്ലാം ജലാംശം ഭൂഗർഭ ജലത്തിൻ്റെ അല്ലാത്ത ജലത്തിൻ്റെ എല്ലാം അളവ് വളരെ താഴ്ന്നുകൊണ്ടിരിക്കുമല്ലോ,
6: കുറഞ്ഞോണ്ടിരിക്കുകയാണ്.
7: ഇതെല്ലാം വലിയ പ്രശ്നങ്ങളാണ്.
6: മനുഷ്യനെന്താ
7: പണത്തിൻ്റെ പുറകെ മാത്രം പോകുന്ന ശുദ്ധജലവും ശുദ്ധവായുവും ലഭ്യമല്ലാത്തൊരു കാലത്തേക്ക് നമ്മൾ എത്തും.
6: ശരിക്കും നമ്മളിപ്പോൾ ഈ അങ്ങ് ജീവിക്കുന്ന ഒരു കുഞ്ചുതണ്ണി പോലുള്ള ഏരിയയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ശുദ്ധവായു കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നൊക്കെ സിറ്റിയിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വരുമ്പോൾ യഥാർത്ഥത്തിലൊരു എയർ പൊല്യൂഷൻ കുറവാണ്.
7: പക്ഷേ അത് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കാണാവുന്ന ഇത്രമാത്രം ഹെക്ടർ സ്ഥലത്ത് ഏലകൃഷി ചെയ്യുന്ന അപ്പം ജൈവ കീടനാശിനികളും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. മുഴുവൻ രാസ കീടനാശിനി രാസവളങ്ങൾ ടെൻ കണക്കിനാണ് അത് വിനിയോഗിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഈ ജലസ്രോതസ്സുകളെല്ലാം എത്തും. എവിടെ ഉറവേണ്ടല്ലോ അവിടെ ചെത്തിയല്ലേ.
6: അതെ അതെ.
7: ഈ നമ്മുടെ മൂന്നാറിൽ നിന്ന് വരുന്ന മുതിരപ്പഴ ആറ്റിൽ ഞാൻ എൻ്റെ കുഞ്ഞിലെ മുതൽ കുളിച്ചോണ്ടിരുന്ന ആളാണ്. അതായത് ഈ 10-20 വർഷം മുമ്പ് എൻ്റെ മക്കളെയും കുഞ്ഞായിരുന്നു. ഇപ്പോൾ അവരെ കൊണ്ട് പോയി ഞങ്ങൾ ആറ്റി ചാടുകയും നീന്തുകയും ഒക്കെ കുളിച്ചോണ്ടിരുന്നത്. ഇപ്പം നമുക്കവിടെ കാല് വെക്കാൻ പറ്റാത്തൊരവസ്ഥ, അത്രമാത്രം മാലിന്യമായി.
6: പൊല്യൂഷനുണ്ട്,
7: പൊല്യൂഷനുണ്ട്. കാരണം റിസോർട്ടുകളെല്ലാം വന്നു, ഹോട്ടലുകൾ കൂടി, ജനമെല്ലാം ഇങ്ങോട്ട് വരുന്നു. നമ്മുടെ ആൾക്കാരെ ബോധവൽക്കരിക്കേണ്ട ഒരു സംവിധാനവും നിലവിലില്ല. അത് വലിയ പ്രശ്നം. എല്ലാ മാലിന്യവും നമ്മൾ കൊണ്ട് ആറ്റിലും തോട്ടിലും വലിച്ചെറിയുന്നു.
6: ഒരു അവയർനെസ് വളരെ ആവശ്യമാണ്.
7: അതല്ല പറഞ്ഞു, വരുന്ന തലമുറയ്ക്ക് നമ്മൾ ശുദ്ധവായു ശുദ്ധജലവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ സാധാരണ ജനത്തിന് ഇപ്പം എൻ്റെ മക്കൾക്ക്, എനിക്ക് രണ്ട് മക്കളുണ്ട്. ഒരാൾക്ക് 33 വയസ്സുണ്ട്, ഒരാൾക്ക് 30 വയസ്സുണ്ട്, രണ്ടാൺകുട്ടികളാണ്. അവരും എന്നാന്നിട്ട് കൃഷിയെപ്പറ്റി ഇവരൊന്നും അജ്ഞരായപ്പം. ഞങ്ങളുടെ ഈ തലമുറയുടെ അതായത് ഒരു 60-50 വയസ്സ് മുകളിലുള്ള ആൾക്കാർ കടന്നു പോകുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ള സംസ്ഥാനക്കാർ ഇവിടെ വന്നാൽ അവർ കൃഷി ചെയ്യുമല്ലാണ്ട് നമ്മുടെ മക്കളാരും കൃഷി ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല. അതൊരു വലിയ പ്രശ്നങ്ങളാണ് ശരിക്കും. നമ്മുടെ തമിഴ്നാട് കർണാടക കണ്ടു പഠിക്കണം. അവിടുത്തെ കുട്ടികൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ വണ്ടിയും കൊണ്ടൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ 15 വയസ്സുള്ള ഒരു കുട്ടി, അവൻ ട്രാക്ടർ കൊണ്ട് നിലവിഴുകും, അവൻ തെങ്ങും തടം എടുക്കുകയും, അവൻ എന്ത് ജോലി ചെയ്യാനും തയ്യാറാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ ആ രീതി പഠിപ്പിക്കേണ്ട ഒരു കാലം അതിക്രമിച്ച് ശരിക്കും. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ വളരെ മോശമാണെന്നുള്ള അഭിപ്രായമാണ് ഞാൻ.
6: അതിനും പുരോഗമിക്കേണ്ട ആവശ്യമുണ്ട്.
7: സന്തോഷ് ജോർജ് കുളങ്ങനെ പറഞ്ഞ പോലെ നമ്മുടെ ലോകത്തിന് മാതൃക നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ കേരളത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡ് പോലും ഇല്ല. അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട് അതിനകത്ത്. അത്രമാത്രം നമ്മൾ വിദ്യാഭ്യാസ പാഠപദ്ധതിയിൽ സംഗീ കുട്ടികളെ സംഗീ എന്നാ ഡ്രൈവിംഗ് പഠിപ്പിക്കണം, റോഡ് സുരക്ഷ പഠിപ്പിക്കണം, കൃഷി എന്താണെന്ന് അവരെ ഒരു അവർക്ക് തിരിച്ചറിവാകുന്നു. ഒരു 8-ാം ക്ലാസ് മുതൽ സംഗീ ഏറ്റവും ചുരുങ്ങി 2 മണിക്കൂറിലൊരു ദിവസം ക്ലാസ് വേണമെന്നായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അതാണ് ശരിക്കും നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് എങ്ങനെ സന്തോഷകരമായിട്ട് ജീവിക്കാം, അതിന് നമുക്ക് ഏറ്റവും വേണ്ടത് ഭക്ഷണമാണ്.
6: ഈ അതുപോലെ തന്നെ ഈ സമ്മിശ്ര കൃഷി എന്ന് പറഞ്ഞപ്പോൾ ഈ ഏലം മാത്രം പോരല്ലോ, അതിൻ്റെ ചുറ്റും തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് കുരുമുളക്, ഇപ്പോൾ ഹൈറേഞ്ച് പോലുള്ള ഏരിയകളിൽ ഏലം കുരുമുളക് അങ്ങനെയുള്ള കൃഷിയാണ് കൂടുതലുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ഈ ഇതിനിടയിലാണോ കുരുമുളക് വെച്ചിരിക്കുന്നത്?
7: കുരുമുളക് ഏലത്തിന് ഇടയ്ക്കും കുരുമുളക് നമുക്ക് കൃഷി ചെയ്യാം. ഏലത്തിന് ഷെയ്ഡ് വേണം, ഒരു 40-50% ഷെയ്ഡ് വേണം.
6: തണലുണ്ടെങ്കിൽ,
7: തണലുണ്ടെങ്കിൽ ഏലത്തിന് നേരിട്ട് സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ ഇത് ഏലത്തിൻ്റെ ഇലയെല്ലാം ബാധിച്ച് പൊള്ളി ചൂടായിട്ട് ഇത് ഉൽപ്പാദനം വളരെ കുറയും. അപ്പോൾ നമുക്ക് ഏലം കൃഷി പ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര മരങ്ങളുണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിലെല്ലാം കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏലത്തിൻ്റെ ഒരു ഹൈറ്റ് കഴിഞ്ഞിട്ട് 8-10 മുകളിലേക്ക് കുരുമുളക് നല്ലപോലെ ഉണ്ടാവും.
6: കുരുമുളകിനാണെങ്കിൽ ഇത്തിരി വെളിച്ചവും വേണം,
7: ഇത്തിരി വെളിച്ചവും വേണം.
6: അപ്പോൾ
7: അങ്ങനെ ഈ മരങ്ങളിലെല്ലാം നമുക്ക് കുരുമുളക് എന്നാ നിറയെ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അതിന് നമ്മൾ ചുവട്ട് കിളയ്ക്കുന്നില്ല. ഏലത്തിന് നമ്മൾ മണ്ണ്

0: ഉണ്ടെങ്കിലും അത് മാറ്റി പണിതാൽ മതി, അത് നോക്കി പണിതാൽ മതി, അതൊരു കുരുമുളക് കൃഷിയായിട്ട് ഉണ്ടാകും. പിന്നെ നമുക്ക് ആവശ്യമുള്ള കൃഷികൾ, അതായത് നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ചേന വേണം, കാച്ചിൽ വേണം, ചേമ്പ് വേണം, കപ്പ വേണം, പച്ചക്കറികൾ. ഗ്രോ ബാഗിനകത്ത് പോലും നമുക്കൊരു വീട്ടിൽ 10 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള തക്കാളി, വെണ്ട, പച്ചമുളക്, കാബേജ്, കോളിഫ്ലവർ ഇതെല്ലാം ഉണ്ടാകും,
1: ഉണ്ടാകാൻ പറ്റും.
0: മലയാളിയുടെ അശ്രദ്ധയാണ്, അലസതയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. നമ്മൾ ഉപഭോക്തൃ സംസ്കാരമാണ്,
1: പുറത്തുനിന്ന് വാങ്ങുന്നു,
0: പുറത്തുനിന്ന് മേടിക്കുന്നകത്ത് എന്ത് സാധനമാണ്, പച്ചമുളകിനും കരിയാപ്പിലയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ശരി,
0: നമ്മൾ പോയി കാണണം. നമ്മൾ തമിഴ്നാടും കർണാടകവും ഒക്കെ ഓരോ സ്ഥലവും പോയി കാണുമ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ഭൂപ്രദേശ കൃഷി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം അവരൊരു 10 സെന്റ് 20 സെന്റ് അവർ കൃഷി ചെയ്യും,
1: ബാക്കിയൊക്കെ
0: പുറത്തു കൊടുക്കാനാണ് ചെയ്യുന്നത്.
1: ഇത് മലയാളികൾ അറിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു.
0: മലയാളികളെ അറിയാമെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പം എന്നാന്ന് പറയുക, റേഡിയോ കേൾക്കുന്നു അല്ലെങ്കിൽ എന്നാന്ന് പറയുക, ഇപ്പം വയലും വീടും ഇതേപോലെയുള്ള പരിപാടികൾ, റേഡിയോ എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നൊരു, അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും.
1: നിങ്ങളുടെ ഏരിയയിൽ റേഡിയോ കേൾക്കുന്ന കുറച്ച് കൂട്ടായ്മ ആൾക്കാരൊക്കെ ഉണ്ടോ?
0: വളരെ കുറവാണ്.
1: കുറവല്ലേ?
0: ഞാൻ എൻ്റെ കുഞ്ഞിലെ മുതൽ റേഡിയോ കേൾക്കുന്ന ആളാണ്. എനിക്ക് രാവിലെ ഏറ്റ് കഴിഞ്ഞാൽ ഞാൻ 6:50 മുതൽ റേഡിയോ കേൾക്കും. ഞാൻ എനിക്ക് വണ്ടിയാൽ പോയി കഴിഞ്ഞാൽ വണ്ടി റേഡിയോ ഉണ്ട്, അതിനകത്ത് FM എന്നാന്ന് അറിയാം 102.3 കേൾക്കും. വൈകുന്നേരം ഇവിടെ ഇപ്പോൾ ആകാശവാണി, ഇവിടുത്തെ ദൈവകുളത്തെ പരിപാടി കേൾക്കും. അപ്പോൾ എവിടെ പോകണമെങ്കിലും തമിഴ്നാട്ടിൽ പോയാൽ തമിഴ്നാട്ടിലും കേൾക്കും. എവിടെ പോലും ഞാൻ റേഡിയോ ആണ്. എപ്പോഴും നമുക്ക് വണ്ടി ഓടിച്ചിരിക്കുന്നു, നമുക്ക് ഇതെല്ലാം കേൾക്കാം, പാട്ട് കേൾക്കാം, പരിപാടികൾ കേൾക്കാം, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
1: കൊച്ചി FM-ഉം സ്പൈസ് FM-ഉം ആണ് കേൾക്കുന്നത്.
0: അതെ അതെ, ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്
1: തീർച്ചയായിട്ടും.
2: കുഞ്ചിത്തണിയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ PD സുരേന്ദ്രൻ പുത്തൻകണ്ടത്തിലുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ NS ജയമോഹൻ. ഈ അഭിമുഖത്തിൻ്റെ അവസാന ഭാഗം അടുത്ത ചൊവ്വാഴ്ച വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ കേൾക്കാം.
3: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
3: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
2: കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം.
5: പാവൽ കൃഷി. ഔഷധ ഗുണങ്ങളുള്ള പച്ചക്കറികളിൽ പാവലിന് 1-ാം സ്ഥാനമാണ്. നീർവാർച്ച സൗകര്യവും വളക്കൂറുമുള്ള ഏത് മണ്ണിലും കൃഷി ചെയ്യാം. 3 മാസം മൂപ്പുള്ള പാവൽ വർഷത്തിൽ 4 തവണ കൃഷി ചെയ്യാം. ഏറ്റവും യോജിച്ച നടീൽ കാലം മെയ് ജൂൺ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ്. പന്തലിൽ കയറ്റിവിട്ട് വേണം വളർത്താൻ. കൃഷിരീതി. കിളച്ചൊരുക്കിയ സ്ഥലത്ത് 2x2 മീറ്റർ അകലത്തിൽ 60 സെന്റിമീറ്റർ വ്യാസത്തിൽ 20x45 സെന്റിമീറ്റർ താഴ്ചയിൽ എടുത്ത കുഴിയിൽ ഓരോന്നിലും നല്ലതുപോലെ പാകപ്പെട്ട കാലിവളം, കമ്പോസ്റ്റ് എന്നിവ 10 കിലോ തോതിൽ ചേർത്ത് മണ്ണുമായി ഇളക്കി യോജിപ്പിക്കണം. ഒരു കുഴിയിൽ 4 വീതം വിത്ത് 2-3 സെന്റിമീറ്റർ താഴ്ചയിൽ പാകുക. 1 സെന്റ് സ്ഥലത്ത് 10 കുഴി, ഓരോന്നിലും 3 ചെടികൾ വീതം എന്നതാണ് കണക്ക്. 4 വിത്ത് നട്ടാൽ കരുത്തുള്ള 3 എണ്ണം നിർത്തി 1 പിഴുതുമാറ്റാം. നട്ട് 30-ാം പക്കവും 60-ാം പക്കവും വളമിടാം. അതായത് വള്ളി വീശുമ്പോഴും പൂവിടുമ്പോഴും. വളപ്രയോഗം. നടീൽ സമയത്ത് ചേർത്തതിനു പുറമെ സെന്റൊന്നിന് കപ്പലണ്ടി പിണ്ണാക്ക് 2 കിലോഗ്രാം, എല്ലുപൊടി 475 ഗ്രാം, ചാരം 830 ഗ്രാം. വളർച്ച നോക്കി ആവശ്യമെന്ന് കണ്ടാൽ രാസവളങ്ങൾ ചേർക്കുന്നതിനും ശുപാർശയുണ്ട്. കീട രോഗ നിയന്ത്രണം. കായയ്ക്ക് കടലാസ് അല്ലെങ്കിൽ പോളിത്തീൻ കൊണ്ട് കൂട് ഇടുക. കീടാക്രമണമുള്ള കായകൾ പറിച്ച് നശിപ്പിക്കുക. നടുമ്പോഴും 1 മാസമാകുമ്പോഴും തടമൊന്നിന് 100 ഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ഇടുക. ഉണക്കമീൻ കെണിയോ ഫിറമോൺ കെണിയോ പന്തലിൽ തൂക്കിയിടുക. ഇതിനൊക്കെ വേണ്ടി കയർ, ചരട്, കമ്പികൾ, കമ്പുകൾ എന്നിവ കൊണ്ട് പന്തലുകൾ തയ്യാറാക്കണം. മൊസൈക്ക് രോഗമുള്ള ചെടികൾ വേരോടെ പിഴുത് നശിപ്പിക്കണം. വിളവെടുപ്പ്. നട്ട് 2 മാസമാകുന്നതോടെ ആദ്യമുണ്ടായ പാവയ്ക്ക വിളവെടുപ്പിന് പാകമാകും. 6-7 ദിവസങ്ങൾ ഇടവിട്ട് വിളവെടുക്കാം. 1 സെന്റ് സ്ഥലത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ശരാശരി വിളവ് 40 കിലോ. രോഗ കീടബാധയില്ലാത്ത ചെടികളിലെ ശരിയായ മൂത്തു പഴുത്ത കായകളിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കാം. കായകൾ മഞ്ഞ നിറമായി പൊട്ടിക്കീറുന്ന അവസരമാണ് വിത്തെടുക്കാൻ പറ്റിയത്. ആദ്യവും അവസാനവും ഉണ്ടാകുന്ന കായകൾ ഒഴിവാക്കണം. വിത്ത് നല്ല വെയിലത്ത് 4-5 ദിവസം ഉണക്കിയെടുത്ത് സൂക്ഷിക്കാം.
2: കാർഷിക അറിവുകൾ, PD സുരേന്ദ്രൻ പുത്തൻകണ്ടത്തിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
3: കിസാൻ വാണി സമാപിക്കുന്നു.

0: കാര്യം ശരിയായി.
1: ഏത് കാര്യം?
0: മോളുടെ ഫീസേ
1: കാണട്ടെ. നേട് ഉടനടി 20,000 ലോൺ. ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
5: നോർത്ത് ഈസ്റ്റ്
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
2: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
1: പന്ത്രണ്ട്
0: വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

കന്നുകാലികളെ അതിമാരകമായി ബാധിക്കുന്നതും ചികിത്സയില്ലാത്തതുമായ കുളമ്പ് വൈറസ് രോഗത്തിനെതിരെ ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലും ജൂൺ 20 മുതൽ ജൂലൈ 13 വരെ കുത്തിവയ്പ്പ് നടക്കും. കുളമ്പ് രോഗത്തിനെതിരെ 6 മാസത്തിലൊരിക്കലാണ് കുത്തിവയ്പ്പ് നടത്തുന്നത്. 4 മാസത്തിനു മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് കുത്തിവയ്പ്പ് നൽകുക. 6 മാസത്തിനു മുകളിൽ ഗർഭം ഉള്ളവയെയും രോഗമുള്ള ഉരുക്കളെയും കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കുത്തിവയ്പ്പ് നൽകിയവയെയും ഒഴിവാക്കും. പലയിടത്തും രോഗലക്ഷണങ്ങൾ കാണപ്പെട്ട സാഹചര്യത്തിൽ നമ്മുടെ കന്നുകാലി സമ്പത്തിനെ സംരക്ഷിക്കുന്നതിനായി മുഴുവൻ കർഷകരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ കാര്യാലയം അറിയിച്ചു. തൊടുപുഴ ഡയറ്റ് ലാബ് യു പി സ്കൂളിൽ LPSC തസ്തികയിൽ സ്ഥലമാറ്റം മുഖേന ഉണ്ടായിട്ടുള്ള 3 താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 22 തൊടുപുഴയിലുള്ള ഇടുക്കി ഡയറ്റ് കാര്യാലയത്തിൽ നടക്കും. താൽപ്പര്യമുള്ള നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അന്നേ ദിവസം രാവിലെ 10:30 ഹാജരാകണം. പഠന പഠിയേതര പ്രവർത്തനങ്ങളിൽ തൽപരരായവരും എന്നാൽ കുടുംബപരമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥ കാരണം മികവ് പ്രകടിപ്പിക്കുവാൻ കഴിയാത്തവരുമായ സമർത്ഥരായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠന പ്രവർത്തനങ്ങൾക്ക് മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി 2026-27 വർഷത്തേക്കുള്ള അപേക്ഷകൾ ഈ ഗ്രാൻസ് പോർട്ടൽ മുഖേന ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 15. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നഷാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ഇടുക്കി ജില്ലയിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമായ ജൂൺ 26 അടിമാലിയിൽ നടക്കുന്ന ജില്ലാതല ഉദ്ഘാടന പരിപാടിക്ക് മുന്നോടിയായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലുള്ള സ്കൂൾ കോളേജ് കുട്ടികൾക്കായി അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചിത്രരചന ജലച്ചായ മത്സരം സംഘടിപ്പിക്കുന്നു. 8-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ളവർക്കും 11-12 ക്ലാസ്സിലുള്ളവർക്കും കോളേജ് വിദ്യാർത്ഥികൾക്കുമായി 3 വിഭാഗങ്ങളിലായാണ് മത്സരം. വിജയികൾക്ക് സർട്ടിഫിക്കറ്റ്, ട്രോഫി എന്നിവയ്ക്ക് പുറമെ ക്യാഷ് അവാർഡും ഉണ്ടായിരിക്കുന്നതാണ്. താൽപ്പര്യമുള്ളവർ ഇടുക്കി INBMA@gmail.com എന്ന ഇമെയിൽ മുഖേന ഈ മാസം 24 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള പത്മ അവാർഡ് 2027 ബന്ധപ്പെട്ട് നോമിനേഷൻ ക്ഷണിക്കുന്നു. കലാസാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹ്യ പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, സിവിൽ സർവീസ്, വ്യാപാരം, വ്യവസായം തുടങ്ങിയ എല്ലാ മേഖലകളിലും ശാഖകളിലും മികച്ചതും അസാധാരണവുമായ നേട്ടങ്ങൾ കൈവരിച്ചവർക്കാണ് പത്മ അവാർഡ് നൽകുന്നത്. നിർദ്ദിഷ്ട മാനദണ്ഡപ്രകാരം ഓൺലൈനായാണ് നോമിനേഷൻ ലഭ്യമാക്കേണ്ടത്. പ്രസ്തുത അവാർഡിനുള്ള നോമിനേഷൻ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ

0: www.awards.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 52 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ഡൽഹി.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2047 വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുകയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ പശ്ചിം ബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ അടിത്തറ കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: आज PM किसान सम्मान निधि के तहत देश भर के 9 करोड़ से अधिक किसानों के बैंक खातों में पैसे भेजे गए हैं और पश्चिम बंगाल के किसानों के लिए एक और खुशी की खबर है. आज से राज्य में PM फसल बीमा योजना शुरू की जा रही है. फसल बीमा योजना मुश्किल समय में किसान के परिवार को सहारा देगी. फसल को नुकसान होने पर किसान पर बोझ नहीं पड़ेगा.
1: പ്രധാനമന്ത്രി PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡുവും അദ്ദേഹം വിതരണം ചെയ്തു. PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ PM കിസാൻ ഉത്സവ് ദിവസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷകക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് PM കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പുനരുജ്ജീവനം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രി എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. 75% തദ്ദേശീയ ഉള്ളടക്കമുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിൽ 200 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കും. സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പങ്ക്, പുതുതായി രൂപപ്പെടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരി, ആന്റിബയോട്ടിക് മരുന്നുകൾ തുടങ്ങിയവയാണ് നിരോധിച്ചത്. സുരക്ഷിതവും ഫലപ്രദവും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ നടക്കും. ഇതിനു മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി മോക്ക്

0: ിൽ സംഘടിപ്പിച്ചു. 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക അപേക്ഷയെ തുടർന്ന് പരീക്ഷാ കേന്ദ്രം അബുദാബിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് മാറ്റാൻ NTA അനുമതി നൽകി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത ഭാരത് സങ്കല്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ വികസനം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: കഴിഞ്ഞ 3 ദിവസമായി ലക്ഷദ്വീപിൽ തുടരുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ പ്രവേശനോത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയ പ്രദേശമെന്ന അംഗീകാരം ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ അറിയിച്ചു. തുടർന്ന് കവരത്തി ദ്വീപിൽ പ്രവർത്തന പുരോഗതിയിലുള്ള സ്കൂൾ കെട്ടിട സമുച്ചയം, ഓട്ടെക് മാതൃകയിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഡീസാലിനേഷൻ കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. നാളെ അഗത്തിദ്വീപിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷ പരിപാടികളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNewsTiruvananthapuram ഫേസ്ബുക്ക് പേജിലും AIR News_Tiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്ലോവാക് റിപ്പബ്ലിക്കിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ എംബസി നിലവിൽ 2 പ്രതിദിന യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ് ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സ്ലോവാക് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലെ സിറ്റി സെന്ററിലായിരിക്കും ഇന്ത്യൻ എംബസിയുടെ പ്രധാന യോഗാ ദിന പരിപാടി. പ്രസിദ്ധമായ ബ്രാറ്റിസ്ലാവ കാസിലും യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. 100 കണക്കിന് യോഗ സ്റ്റുഡിയോകളാണ് നിലവിൽ സ്ലോവാക്യയിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ സ്ലോവാക്യൻ സന്ദർശനത്തിനിടെ ആയുഷ് ഒപ്പുവെച്ച ധാരണാപത്രം സ്ലോവാക്യയിൽ യോഗയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ സഹായിക്കും എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: യോഗാ ദിനത്തിന് മുന്നോടിയായി UAEയിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ അൽ ഐൻ ഇന്ന് യോഗ പരിപാടി സംഘടിപ്പിച്ചു. നാളെ രാവിലെ 5:30 മുതൽ 6:30 വരെ ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബ്ബിൽ യോഗ സെഷൻ നടക്കും. അബുദാബിയിലെ ഇന്ത്യൻ എംബസി രാവിലെ 8 മുതൽ 9 വരെ യോഗ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 23 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സാസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസോവ ഇക്വഡോർ പോരാട്ടം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും. കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് പി എം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

ഹലോ, നമസ്കാരം. ഷാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? കാലകറ്റിയാൽ വായ തുറക്കും. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാം കേട്ടോ. ഇന്നത്തെ ഇതളുകളിൽ നമ്മുടെ കൂടെയുള്ളത് ആൽഫി സിജോയാണ്. ആൽഫി നമുക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു ഭക്തിഗാനം പാടാൻ പോവുക, അതൊന്ന് കേൾക്കാം.

0: ഇനി ഒരു മലയാളം കവിത കേട്ടാലോ?
1: നമസ്കാരം. മഹാകവി കുമാരനാശാന്റെ കരുണ എന്ന ഖണ്ഡകാവ്യത്തിൽ ചുടുകാട്ടിൽ മരണം കാത്തുകിടക്കുന്ന വാസവതത്തെ ഉപഗുപ്തൻ കാണാനെത്തുന്ന സന്ദർഭമാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത്. രക്തമില്ല മുഴുകിപ്പോ

അക്കിടപ്പിലും അവളായുവ മുനിയെ വീക്ഷിപ്പാൻ പൊക്കിടുന്നു തല. രാഗവൈഭവം കണ്ടോ

രഹസ്യമാർക്കറിയാവൂ. പുടം വരണ്ടു പറ്റിയ പോള പണിപ്പെട്ടു ചെറ്റുവിടർത്തും, കണ്ണിലവൻ്റെ കാന്തി വീഴവേ അവൾ

ശോഭനകാലങ്ങളിൽ നീ ഗമ്യയായില്ലെനിക്കു, നിൻ സൗഭഗത്തിൽ മോഹമാർന്ന സുഹൃത്തല്ല ഞാൻ. അറിയുന്നുണ്ടെങ്കിലും ഞാൻ അകൃത്രിമ പ്രണയത്തിനുറവുന്നു, നിന്നുൾക്കാമ്പിലൂറി നിന്നതും മുറയോർക്കുമ്പോൾ അതു നിൻ മഹിതഗുണമെന്നോർത്തു നിറയുന്നുണ്ടെനിക്കുള്ളിൽ നന്ദി താനുമേ. പരമവിപത്തിങ്കലും പരിജനം നിന്നെ വിട്ടുപിരിയാതിങ്ങണഞ്ഞഹോ, പരിചരി

0: നിന്നെ വഞ്ചിച്ചായല്ലോ.
1: ഇനി ആൽഫി ഒരു കുട്ടിക്കഥ പറയാൻ പോവാ, അതൊന്ന് കേക്കാം.
0: ഒരിക്കൽ രണ്ട് കൂട്ടുകാര് മരുഭൂമിയിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ യാത്രയുടെ ഇടയിൽ അവർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരന്റെ മുഖത്തടിച്ചു. അടി കൊണ്ട കൂട്ടുകാരന് ഒരുപാട് വേദനിച്ചു. എങ്കിലും അവൻ തിരിച്ച് അവനോടൊന്നും പറഞ്ഞില്ല. പകരം അവൻ മരുഭൂമിയിലെ മണലിൽ എഴുതി, ഇന്ന് എന്റെ കൂട്ടുകാരൻ എന്നെ മുഖത്തടിച്ചു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. യാത്രക്കിടയിൽ ദാഹിച്ചു വലഞ്ഞ അവർക്ക് ഒരു നദി കാണാൻ കഴിഞ്ഞു. അങ്ങനെ അവർ അതിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ അടി കൊണ്ട കൂട്ടുകാരൻ ഒരു ചെളിക്കുഴിയിൽ വീഴാൻ തുടങ്ങി. എന്നാൽ അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവനെ രക്ഷിച്ചു. രക്ഷപ്പെട്ട കൂട്ടുകാരൻ ഒരു കല്ലിലെഴുതി, ഇന്നെൻ്റെ പ്രിയ കൂട്ടുകാരൻ എന്നെ രക്ഷിച്ചു. അവനെ അടിച്ചവനും അവൻ്റെ ജീവൻ രക്ഷിച്ചതുമായ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ അടിച്ചപ്പോൾ നീ അത് മണലിലെഴുതി, ഇപ്പോൾ ഞാൻ നിന്നെ രക്ഷിച്ചപ്പോൾ നീ എന്തുകൊണ്ടാണ് അത് കല്ലിലെഴുതിയത്? കൂട്ടുകാരൻ മറുപടി പറഞ്ഞു, ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ അത് മണലിൽ എഴുതണം. ക്ഷമയാകുന്ന കാറ്റ് അതിനെ മായ്ച്ചു കളയും. പക്ഷേ ആരെങ്കിലും നമുക്ക് നല്ലത് ചെയ്താൽ നമ്മൾ അത് കല്ലിൽ കുത്തിവെക്കണം, ഒരിക്കലും മാഞ്ഞു പോകാത്തതുപോലെ. ഈ കഥയുടെ ഗുണപാഠമാണ്, നമ്മുടെ സുഹൃത്ത് ബന്ധം നിലനിർത്തണമെങ്കിൽ അവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുവാനും മറക്കുവാനും നാം തയ്യാറാകണം. നല്ല കാര്യങ്ങളെ ഓർമ്മയിൽ സൂക്ഷിക്കുവാനും ശ്രമിക്കണം.
1: ഇനി ഒരു കന്നഡ പദ്യം കേട്ടാലോ?
0: എല്ലാവർക്കും നമസ്കാര. ഈ പദ്യ ഭാഗവന്തു ലക്ഷ്മീശ കവിയ ജൈമണി ഭാരതദിന്ദ ആ ഇത് കൊള്ളലാകിതെ മടിതേക മന്ത്രി സുതരു ജീവിസലി എന്തു ചന്ദ്രഹാസനു ദേവിയല്ലി ബേടിക്കൊള്ളുവ സന്നിവേശ.

അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? കാലകറ്റിയാൽ വായ തുറക്കും. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? കത്രിക. അപ്പൊ ഇന്നത്തെ ഇതളുകളില് ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. അപ്പൊ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻചേച്ചിനെ എഴുതി അറിയിക്കണം. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പറും എടുത്തിട്ട് എഴുതിക്കോട്ടോ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം, 6856613. ഒന്നുകൂടി പറയണോ? ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം, 6856613. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പോസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ശാന്തിച്ച് പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.

നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ ആത്മനിർഭർത സയൻസ് ഫോർ സെൽഫ് റിലയൻസ് മന്ത്ര ബൻ ചുക്കാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ,
2: നാളെ രാവിലെ 6:30 മുതൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം നാളെ രാവിലെ 6:30 മുതൽ.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നാളെ രാത്രി 8 മണിക്ക് യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി യോഗാചാര്യൻ അനിൽകുമാർ പങ്കെടുക്കുന്നു. നാളെ രാത്രി 8 മണിക്ക്.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലെ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിഷൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കവിയാര്? ഉത്തരം അമീർ ഖുസ്രു.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, മന്ത്ര ബൻ ചുക്കാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ആകാശവാണി. ഒരു ഗോവൻ ട്രിപ്പ്, നാടകം രണ്ടാം ഭാഗം. രചന അജിത് നമ്പ്യാർ. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, വിജു നീരാവിൽ, പാർവതി ജി ആർ. സംവിധാനം റൂബി ബാബു.
1: മാഡം, നിന്റെ ഹെസറേനു? Where are you from?
2: Sir, my name is Mangala Devi. We are from Kerala.
1: Mangala Deviya?
3: നിന്റെ പേര് കേട്ടിട്ട് എന്താ ഇൻസ്പെക്ടർ വാ വിളിക്കുന്നത്? ഈ പേര് ഇതുവരെയും കേട്ടിട്ടില്ലേ.
1: ദയവിട്ട് കുളിത്തുകൊള്ളി മാഡം. ഹേ ബൊപ്പണ്ണ,
3: എന്നൊക്കെ സൗകര്യമുണ്ടോ?
4: എടി പൊട്ടി, കുളിക്കാനല്ലടി ഇരിക്കാൻ പറഞ്ഞതാ.
3: എങ്കി നമുക്ക് ഇരിക്കാം.
5: അവര് സംസാരിക്കട്ടെ, അതിനിടയിൽ ഞാൻ മനീഷിനെ വിളിക്കാം. അവൻ എപ്പോഴാണ് മരുത് പാണ്ഡ്യ എന്ന് അറിയണമല്ലോ.

0: എന്റെ ദൈവമേ, നാട്ടുകാർ മൊത്തം ഗോവയിൽ വന്ന് റൂമെടുത്തെന്നാ തോന്നുന്നേ. 10-12 ഹോട്ടലായി കയറി ഇറങ്ങുന്നു, ഒരിടത്തും മുറി ഒഴിവില്ല. ഇതേതാ ഹോട്ടല്? ആർക്കെയോ? ആ, ഇവിടെ കൂടി നോക്കാം. എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ ഗെറ്റ് എ റൂം?
1: സോറി സർ, ഓൾ ബുക്ക്ഡ്.
0: ഇവിടെയില്ല, അടുത്ത ട്രെയിൻ പിടിച്ച് നാട്ടിലേക്ക് തന്നെ പോയാലോ? വേറൊരാൾ കൂടെ വന്നല്ലോ, റൂം ആയിരിക്കും തിരക്കുന്നത്.
2: ഒരു ഡബിൾ റൂം.
1: സോറി, നോ റൂം സർ.
2: ശേടാ, ഇത് വലിയ കഷ്ടമായല്ലോ, ഒരിടത്തും റൂമില്ല.
0: ഹേ ബ്രോ, നിങ്ങൾ മലയാളിയാണോ?
2: അതെ, ഞാൻ പുലർച്ചെ മുതൽ മുറിയും തിരക്കി നടക്കുക, ഒരിടത്തും ഒഴിവില്ലാന്ന ഒരേ പല്ലവിയ.
0: ഞാനും അതെ, ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു.
1: സർ, വൺ മിനിറ്റ്. ഇന്നലെ രാത്രി ചെക്ക് ഇൻ ചെയ്യേണ്ട ഒരു റൂമുണ്ട്, രണ്ട് ലേഡീസ് ബുക്ക് ചെയ്തതാണ്, അവർ ഇതുവരെ എത്തിയിട്ടില്ല. തൽക്കാലം നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഫ്രഷ് ആവാൻ ഞാൻ ആ റൂം തരട്ടെ.
2: വലിയ ഉപകാരം സുഹൃത്തെ. ബ്രോ,
0: ഓ,
2: നമ്മൾ ഒരുമിച്ച് റൂം എടുത്താ ഇവര് മുറി തരാന്ന്.
0: ആയിക്കോട്ടെ. അല്ല, ഇനി മുറി ബുക്ക് ചെയ്ത പെണ്ണുങ്ങൾ വന്നാലേ നമ്മളെ ഇറക്കി വിടുവോ?
2: അതപ്പം നോക്കാം. ട്രെയിനിൽ എന്റെ ഉറക്കം ഒട്ടും ശരിയായില്ല, പെട്ടെന്നായിരുന്നു ഗോവ യാത്ര പ്ലാൻ ചെയ്തതേ.
0: ഞാനും അതെ. എന്റെ ഭാര്യയെ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സമ്മേളനം പറഞ്ഞ് പോയേക്കുവാ 4 ദിവസത്തേക്ക്. ആ ചാൻസിന് ഞാൻ ഗോവയ്ക്ക് ട്രെയിൻ കയറി.
2: കൊള്ളാലോ, എന്റെ കാര്യം ഏതാണ്ട് അങ്ങനെ തന്നെ. എന്റെ വൈഫ് അവളുടെ ഫ്രണ്ടിനെയും അമ്മായിയമ്മയും കൂട്ടി ചോറ്റാനിക്കര അമ്പലത്തിൽ ഭജനയിരിക്കാൻ പോയതാ.
0: ഹാ, അത് നന്നായി. അവർ നല്ലവണ്ണം പ്രാർത്ഥിച്ച് പുണ്യവും നേടി വരട്ടെ അല്ലേ. ബൈ ദ ബൈ, എന്റെ പേര് വിനോദ്.
2: ഞാൻ ദിലീപ്.
0: ഫ്രഷായി പുറത്തിറങ്ങിയാലേ ആദ്യം പൂക്കളൊക്കെ ഉള്ള ഷർട്ട് കിട്ടുന്ന കടയിലേക്ക് പോണം.
2: അത് ശരിയാ, ഗോവയിൽ വന്ന ഒരു വൈബ് കിട്ടണമെങ്കിലേ പൂക്കളർ ഷർട്ട് തന്നെ ഇടണം.

0: ദയവിട്ടു കലകെ ഇല്ലില്ലേ മാഡം.
1: ശൈല ഇറങ്ങിക്കോളാൻ പറയുന്നു.
2: ആ
1: നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി.
2: ഓ
0: എല്ലാ അനനുകൂലയ ഗാനത്താനി നാനു വിഷാദി സുത്തേന.
1: ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം, താങ്ക് യു.
0: നാനു നിമ

0: ടാക്സി വ്യവസ്ഥ മാഡം ബഹുദേ.
1: നോ നോ, താങ്ക് യു, വിൽ കാച്ച് എ ബസ്. താങ്ക് യു സർ.
0: ഓക്കെ ഓക്കെ, ബൈ മാഡം.
1: ബൈ ബൈ. ഹോ, ദാ പോലീസ് ജീപ്പ് പോയി. ഗോവയിലേക്ക് കാറും എടുത്ത് വന്നിട്ട് ദാ ഇപ്പൊ കുന്താപുര ബസ് സ്റ്റാൻഡിൽ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നു.
2: മൊത്തം കോമഡി ആയി എന്ന് പറഞ്ഞാ മതിയല്ല.
1: കോമഡിയോ? പോലീസ് സ്റ്റേഷനിൽ കയറിയതാണോ കോമഡി?
2: അല്ല, ഈ പോലീസ് സ്റ്റേഷനിൽ ശരിക്കും എന്താ സംഭവിച്ചത്?
1: നിന്റെ പേര് കേട്ടതോടെ കാറ് മോഷണം ആവിയായി പോയോ?
2: അത് പറയാം. ശരിക്കുവേ, എന്റെ അനിയൻ പറ്റിച്ച പണിയായത്. അവൻ വീട്ടിൽ കാറിട്ട് ചെന്നൈക്ക് തിരികെ പോയെന്ന് പറഞ്ഞില്ലേ?
1: ആ, അതുകൊണ്ടല്ലേ നീ കാറും എടുത്തിറങ്ങിയത്?
2: അതെ, പക്ഷെ അവനെ ഓൺലൈനിൽ ആ കാറിന്റെ പടം ഇട്ട് ഓൾറെഡി വിറ്റിരുന്നു.
1: ഓ, അപ്പൊ ഈ കാറ് വാങ്ങിയ ആളായിരിക്കണം മരുതുപാണ്ടി.
2: അതെ, കാർ ഇരിക്കുന്ന ലൊക്കേഷൻ അവൻ മരുതുപാണ്ടിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ അവിടെ നിറങ്ങിയ ഉടനെയാണ് മരുതുപാണ്ടി കാർ എടുക്കാൻ വന്നത്. കാറ് കാണാതായപ്പോ അയാള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു.
1: ബെസ്റ്റ്,
2: പോലീസ് ആവട്ടെ കാറിലെ ജി പി എസ് വെച്ച് നമ്മളെ ട്രേസും ചെയ്തു.
1: നിന്റെ അനിയനാള് കൊള്ളാം, ഈ വിവരം നിന്നോടെങ്കിലും പറയണ്ടേ?
2: എടി, അവന് വേണ്ടത് ഞാൻ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്.
1: അല്ല, ഈ ഇൻസ്പെക്ടർക്ക് എന്താ പെട്ടെന്ന് ബഹുമാനം തോന്നാൻ കാരണം?
2: എടി, ഇൻസ്പെക്ടർക്കേ ഈ അടുത്താണ് കൊച്ചുണ്ടായത്.
1: ഓ,
2: അതും ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം. അയാളും ഭാര്യയും കൂടി മംഗലാപുരത്തെ മംഗളാദേവി ക്ഷേത്രത്തിൽ പോയി തൊഴുതതിന് ശേഷമാണത്രേ അയാൾക്കൊരു പെൺകുഞ്ഞുണ്ടായത്. പെട്ടെന്ന് എന്റെ പേര് കേട്ടപ്പോ അയാളങ്ങ് സെന്റിമെന്റലായി പോയി. പിന്നെ മനീഷിനെ വിളിച്ച് സംസാരിച്ചപ്പോ കാര്യങ്ങളെല്ലാം ക്ലിയറായി.
1: ഹാ, പക്ഷെ നമ്മുടെ ഒന്നര ദിവസം പോയി കിട്ടി. അല്ല, ഗോവയിലെ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ ചെല്ലാത്തതിനാല് ക്യാൻസൽ ആയി കാണത്തില്ലേ?
2: അത് ക്യാൻസൽ ആയി കാണും.
1: അപ്പൊ നമുക്ക് നിഷയുടെ വീട്ടിലേക്ക് വിട്ടാലോ?
2: ഓഹ്, മറന്നു. രാവിലെ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾക്കിടയിലെ നിഷയുടെ മെസ്സേജ് വന്നിരുന്നു.
1: മെസ്സേജോ? എന്താ അതിൽ പറയുന്നേ?
2: ദാ, ഇതാ മൊബൈല്, നീ തന്നെ വായിച്ചു നോക്ക്.
1: എവിടെ നോക്കട്ടെ? നമ്മൾ ഗോവയിലില്ല, നാട്ടിലേക്ക് പോയി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. അയ്യോ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അവള് നാട്ടിലേക്ക് വന്നോ? ശേ, കഷ്ടായി. ശരിക്കും റോങ് ടൈമിലാണ് നമ്മള് ഗോവ യാത്ര പ്ലാൻ ചെയ്തതെന്ന് തോന്നുന്നു.
2: എന്റെ ശൈലേ, നീ മെസ്സേജ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചു നോക്ക്.
1: നമ്മൾ ഗോവയിലില്ല, നാട്ടിലേക്ക് പോയി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. എന്താ കുഴപ്പം?
2: അപ്പൊ എന്താണെങ്കിലും അവള് ഗോവയിലെ വീട്ടിൽ തന്നെ ഉണ്ട്.
1: അപ്പൊ ഈ മെസ്സേജോ?
2: ഗോവയിലില്ലാത്ത നാട്ടിലേക്ക് വന്ന ഒരാള് മെസ്സേജ് അയക്കുമ്പോൾ നാട്ടിലേക്ക് വന്നു എന്നാണ് ടൈപ്പ് ചെയ്യുക.
1: ഓ,
2: നാട്ടിലേക്ക് പോയി എന്നല്ല. പോവുക, പോവുന്നു, പോയി എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ എത്തിച്ചേർന്നിടത്ത് നിന്ന് പ്രയോഗിക്കില്ല.
1: ഓ, കൊള്ളാം. പക്ഷേ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ മലയാളത്തിൽ നിന്നേക്കാൾ മാർക്ക് നിഷയ്ക്കായിരുന്നു.
2: എടി, മാർക്കിൽ വലിയ കാര്യമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവളേക്കാൾ ജീവിതം കണ്ടത് ഞാനാണ്.
1: ആ, അത് നീ തന്നെ. അവൾ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടാവില്ല.
2: എന്റെ ശൈലേ,
1: ഓ,
2: പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് തെറ്റാണെന്ന് മാനസിക സ്ഥിതി ആദ്യം മാറ്റണം. ആവശ്യം വന്നാൽ പോലീസ് സ്റ്റേഷനിലോ കളക്ടറുടെ ഓഫീസിലോ കയറണം. അല്ലാതെ എല്ലാത്തിനും അതിർവരം വിട്ട് മുട്ടിടിച്ചോണ്ടിരുന്ന ഈ കാലത്ത് പറ്റില്ല. ഇത് 2026 ആ.
1: ഓ, സമ്മതിച്ചു. 2026 നമ്മുടെ അടുത്ത പരിപാടി എന്താണാവോ? അത് പറ.
2: അത് പറയാനൊന്നുമില്ല, ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടരുക തന്നെ. കാറ് പോയെങ്കിലും കാൽനടയായി ഗോവയ്ക്ക് പോകാനൊക്കില്ലല്ലോ.
1: അതില്ല.
2: നീ ഒരു കാര്യം ചെയ്, ആ എൻക്വയറി കൗണ്ടറിൽ ചെന്ന് ഗോവയ്ക്കുള്ള അടുത്ത ബസിന്റെ ടൈം ചോദിക്കും.

0: കിട്ടിയതൊരു തുക്കട ലോഡ്ജായിരുന്നെങ്കിലും ഒന്ന് കുളിച്ച് ആഹാരവും കഴിച്ചപ്പോഴാണ് ശരിക്കും ഒന്ന് ഉഷാറായത്. പോലീസ് സ്റ്റേഷനിലെ കൊതുക് കടി ഇത്തിരി കടുപ്പമായിരുന്നല്ലോ.
1: അതൊക്കെ കഴിഞ്ഞില്ലേ? നമ്മളിപ്പതാ ലോക പ്രശസ്തമായ ഗോവയിലെ ബീച്ചിലെത്തിരിക്കാൻ. ഇനി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ നടക്കാം. എന്താ
0: മംഗളെ, എന്തോരം ജനങ്ങളാ!
1: ആടി,
0: ഇത് ഉത്സവോ പൊങ്കാലയോ? ഈ ജനങ്ങളൊക്കെ വീട്ടിലിരിക്കാതെ ബീച്ചും തേടി നടക്കുകയാണോ?
1: അതാടി ട്രെൻഡ്. നാട്ടുകാരൊക്കെ ഇന്റർനാഷണൽ ടൂർ അടിക്കുന്ന സമയത്ത് നമ്മൾ ഇതെങ്കിലും ഒപ്പിച്ചല്ലോ.
0: അത് ശരിയാ. ഇവിടെ വന്ന് നേരിൽ കണ്ടപ്പോഴാണ് ഈ ബീച്ചിന്റെ ഭംഗി മനസ്സിലാക്കാൻ സാധിച്ചത്. താങ്ക് യു മംഗളെ.
2: നോ നോ നോ, നീ നിന്നോട് തന്നെയാണ് നന്ദി പറയേണ്ടത്.
1: നീ സ്വയം നിനക്കനുവദിച്ച ചെറുതെങ്കിലും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വെക്കേഷൻ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് സ്വയം നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ ദാ ഈ വേവിച്ച കടല കഴിക്ക്. സ്പൈസിയാണിത്.
0: കൊള്ളാം. തിരിച്ചു പോവാൻ നേരം കുറച്ച് വാങ്ങിച്ചാല് കുട്ടികൾക്കും കൊടുക്കായിരുന്നു.
1: ഷോ, അത് പിന്നെ ആലോചിക്കാം. ഇപ്പൊ വാ, ഈ തിരയിലിറങ്ങി കാലം നനച്ചാലോ. ദേ നീ നോക്കിയേ, ഒരു ഉഗ്രൻ തിര അടിച്ചു കയറി വരുന്നുണ്ട്.
0: ഇത് കൊള്ളാം.
1: ഏ, വെള്ളത്തിലോട്ട് അധികം ഇറങ്ങണ്ടോ.
0: ഏ, എനിക്ക് നീന്തലൊക്കെ അറിയാം മോളെ.
1: ഇത് സൂക്ഷിച്ച്, ഇത് അമ്പലക്കുളമല്ല ഗോവൻ ബീച്ചാണ്.
2: എന്താ ശൈല നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്?
0: അല്ല, നേരത്തെ കടല തിന്നുമ്പോ കുട്ടികളെ ഓർത്തോണ്ടാണോന്നറിയില്ല.
2: എന്തേ
0: ദാ, കൊറേ അപ്പുറത്ത് പൂക്കളൊക്കെ ഉള്ള ഷർട്ടിട്ട ഒരാള് ഒറ്റ നോട്ടത്തെ എന്റെ ഭർത്താവ് വിനോദേട്ടനെ പോലെ തന്നെ.
2: എവിടെ നോക്കട്ടെ?
0: ദാ അവിടെ കൊറേ സായിപ്പന്മാരും മദാമ്മമാരും മണലില് വെയില് കാഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ? അതിന്റെ അടുത്ത്.
2: കണ്ടു കണ്ടു, അത് നിന്റെ വിനോദേട്ടനാണോന്ന് എനിക്കറിയില്ല. പക്ഷേ ഒപ്പം നിന്ന് തിര വരുമ്പോ ചാടി കളിക്കുന്ന ആളെ എനിക്ക് നല്ലോണം അറിയാം.
0: ഏ, നിനക്കറിയാവുന്നോ? അതാരാ?
2: അതെ, എന്റെ ഭർത്താവ് ദിലീപേട്ടനാണ്.
0: ദിലീപേട്ടനോ? ഇവിടെയോ? അതെങ്ങനെ,
2: എങ്ങനെ എത്തിയെന്നത്? നമുക്കല്പം അങ്ങോട്ട് മാറി നിന്ന് ആലോചിക്കാം. ദാ, ഈ പാവുബാജി കടയുടെ മറവിലേക്ക് നിക്ക. അബദ്ധത്തിലെങ്ങാനും ഇങ്ങോട്ട് നോക്കിയ അവരും നമ്മളെ കാണണ്ടല്ലോ.
0: ഇതിപ്പോ കടുവേ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ആയല്ലോ.
2: ഈ രണ്ട് കിടുവകളും തമ്മിൽ പരിചയമുണ്ടോ?
0: എന്തോന്ന്?
2: അതല്ല, നമ്മുടെ ഭർത്താക്കന്മാര് ഫ്രണ്ട്സ് ആണോന്ന്.
0: ഏയ്, ഒരു ചാൻസും ഇല്ല. മംഗളെ, നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോയാലോ? എനിക്ക് പേടിയാവുന്നു.
2: എന്തിന് തിരിച്ചു പോണം?
0: അതല്ല, അവരെങ്ങാനും നമ്മളെ ഇവിടെ വെച്ച് കണ്ടാലോ, പിന്നെ തീർന്നു.
2: ഒന്നും തീരാൻ പോണില്ല. നമ്മളെ അവര് കണ്ടാൽ അവരെ നമ്മളും കാണില്ലേ?
0: പക്ഷെ അത് വ്യത്യാസമില്ലേ?
2: ഒരു വ്യത്യാസവും ഇല്ല.
0: നമ്മൾ കള്ളം പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്.
2: പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവരെ നമ്മൾ വീട് ഏൽപ്പിച്ചിട്ടല്ലേ ഇറങ്ങിയത്, അല്ലേ? അപ്പൊ അവര് കാണിച്ചതും കള്ളത്തരല്ലേ?
0: അയ്യോ, പക്ഷെ ആണുങ്ങൾക്ക് പല ന്യായങ്ങളും കാണും. നമ്മൾ അവിടെ ഇല്ലാത്തതിനാല് അവര് പുറത്തിറങ്ങിയെന്നോ യാത്ര പോയെന്നോ ഒക്കെ പറയും.
2: കൊള്ളാം. ശൈല ഇപ്പോൾ ചെയ്യുന്നത്

0: ആണുങ്ങൾക്കുള്ള ന്യായീകരണങ്ങൾ ഒരു സ്ത്രീയായ ശൈല തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്ര കാലത്തിനിടയ്ക്ക് ആദ്യമായൊരു യാത്ര ചെയ്യാൻ തോന്നിയ ശൈലയ്ക്ക് ഉള്ളിൽ അത് തെറ്റാണെന്നൊരു കുറ്റബോധമാണ് ഉള്ളത്.
1: എന്റെ മംഗളെ, എനിക്ക് നിന്റെ അത്ര ധൈര്യമില്ലടി, സമ്മതിച്ചു.
0: എടി, അങ്ങനെ സമ്മതിച്ച് കീഴടങ്ങുകയല്ല വേണ്ടത്. ഒരു ചെറിയ കള്ളം പറഞ്ഞ് നീ ഒരു ട്രിപ്പ് അടിച്ചു, ശരി തന്നെ, അതൊരു തല പോകുന്ന കാര്യമൊന്നുമല്ല. അതാദ്യം സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്ത്.
1: എന്നെ കൊണ്ട് പറ്റുന്നില്ല ദൈവമേ, ഇനി എന്തൊക്കെ പുകിലാണോ ഉണ്ടാവാൻ പോകുന്നത്.
0: പുകിലും പുക്കാറും ഒന്നും ഉണ്ടാവില്ല, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കേ.
1: ഷോ, നമുക്ക് വേഗം ലോഡ്ജിൽ പോയി ബാഗ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടാലോ. നാട്ടിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ ട്രെയിൻ പിടിക്കാം.

0: വിനോദെ,
1: ഓ,
0: നിങ്ങളുടെ ഭാര്യയ്ക്ക് സമ്മേളനത്തിനും എന്റെ ഭാര്യയ്ക്ക് അമ്പലത്തിലും പോകാൻ തോന്നിയത് നന്നായി അല്ലേ?
1: ശരിയാ ദിലീപേ, അല്ലെങ്കിൽ നമുക്കിവിടെ എത്താൻ പറ്റില്ലായിരുന്നല്ലോ. ഗോവ എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. എല്ലാ രാജ്യത്തു നിന്നും സന്ദർശകർ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട്.
0: അതെ, എല്ലാ കാഴ്ചയും കണ്ട് എൻജോയ് ചെയ്ത് പതുക്കെ തിരികെ പോയാൽ മതി നമുക്ക്.
1: അതെ അതെ. ഒരു മിനിറ്റ്, എന്റെ പോക്കറ്റിൽ കിടന്ന് മൊബൈൽ കുറെ നേരമായിട്ട് അടിക്കുന്നു, ആരാന്ന് നോക്കട്ടെ. ഓ, ഇത് ഭാര്യ. ഇവളിപ്പോ എന്തിനാ വിളിക്കുന്നേ? ഞാൻ എടുക്കാനൊന്നും പോകുന്നില്ല.
0: എന്റെ ഫോണും അടിക്കുന്നല്ലോ, ആരാണാവോ? എന്നെയും വിളിക്കുന്ന ഭാര്യ. ഇതാ ഇവരുടെ കുഴപ്പം, ആവശ്യമില്ലാതെ ഇടയ്ക്കിടെ വിളിച്ചോണ്ടിരിക്കും. കട്ട് ചെയ്തേക്കാം.
1: അതന്നെ, ഓണത്തിനിടയിലാ പൊട്ടുകച്ചോടം. ഈ ഭാര്യമാരുടെ ഒരു കാര്യം
0: വിനോദിനറിയോ? ഗോവയില് വേറെയും ബീച്ചുകളുണ്ട്. ഓരോന്നും ഒന്നിനൊന്നും മെച്ചമാണത്രേ.
1: ആണോ? നമുക്ക് എന്നാ എല്ലാ ബീച്ചും കാണാം. വന്ന സ്ഥിതിക്ക് സംഗതി അടിപൊളിയാവട്ടെ. എന്താ?
0: എഗ്രീഡ്. എന്താ വാട്സാപ്പിൽ മെസ്സേജോ? നോക്കട്ടെ.
1: എന്റെ ഫോണിലേക്കും ഭാര്യയുടെ വക മെസ്സേജ് ഉണ്ട്, നോക്കട്ടെ.
0: അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ബീച്ചിൽ നിൽക്കുന്ന ഫോട്ടോ ഇതാ എനിക്ക് ഭാര്യ വാട്സാപ്പിൽ അയച്ചിരിക്കുന്നു. അതെങ്ങനെ പറ്റും?
1: നമ്മൾ ഈ ഗോവ ബീച്ചിൽ നിൽക്കുന്നതോ? എവിടെ നോക്കട്ടെ.
0: ഇതാ നോക്ക്, ഇപ്പൊ എടുത്ത പോലുണ്ട്.
1: ശരിയാണല്ലോ, നമ്മൾ ഗോവ ബീച്ചിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ നാട്ടിലുള്ള നിങ്ങളുടെ ഭാര്യയ്ക്ക് എങ്ങനെ കിട്ടി?
0: അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആട്ടെ, നിങ്ങൾക്ക് എന്തോ മെസ്സേജ് ഒന്നും പറഞ്ഞില്ലേ? ഒന്ന് നോക്കിക്കേ.
1: ദൈവമേ, സെയിം ഫോട്ടോ ദേ എനിക്കും അയച്ചിരിക്കുന്നു, ഒപ്പം ഭാര്യയുടെ വോയിസ് മെസ്സേജും ഉണ്ട്.
0: എന്തുവാ?
2: വിനോദേട്ടാ, നിങ്ങൾ വീട്ടിലില്ലേ? നിങ്ങളും വേറൊരാളും ഏതോ ബീച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ദാ ഇപ്പൊ എന്റെ മൊബൈലിലേക്ക് ആരോ അയച്ചിരിക്കുന്നു. ശരിക്കും വിനോദേട്ടാ വീട്ടിലില്ലേ?
1: അയ്യോ, കുഴപ്പമായല്ലോ, ഇനി എന്ത് ചെയ്യും? നിങ്ങളുടെ ഫോണിൽ വോയിസ് ഒന്ന് കാണുമല്ലോ.
0: നോക്കട്ടെ. ആ, ഉണ്ട്, ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്യാം.
2: ദിലീപേട്ടാ, നിങ്ങൾ ഇത് എവിടെയാ? ബീച്ചിലാ?
1: ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. നമ്മൾ എവിടെയുണ്ടെന്ന് അറിയുന്ന, നമ്മുടെ ഭാര്യമാരെ ശരിക്കും അറിയുന്ന ആരോ ആണ് ഈ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചിരിക്കുന്നത്. ആരായിരിക്കും അത്?
0: പരിചയമുള്ള ആരോ ആണ് പണി പറ്റിച്ചിരിക്കുന്നത്. ചുറ്റും നോക്കിയേ, നാട്ടുകാരെല്ലാം അടുത്തുണ്ടോ എന്ന്.
1: ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ആരെ എങ്ങനെ കണ്ടുപിടിക്കാനാ? എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ട്, എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുത്തോണ്ടിരിക്കുക.
0: വല്ലാത്ത ചതിയായി പോയല്ലോ.
1: ആ, ഒരു ഐഡിയ ഉണ്ട്. AI ഉപയോഗിച്ചേ ആരോ ഫോട്ടോ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാലോ?
0: അതേക്കൊന്നും തോന്നുന്നില്ല. ഉറപ്പുവരുത്താനേ അവർ വീഡിയോ കോൾ ചെയ്യാൻ പറയും.
1: അയ്യോ.

0: ഈ നല്ല കോളാവും.
1: എന്തേലും ഒരു പോംവഴി കണ്ടുപിടിക്കണമല്ലോ, അല്ലെങ്കിൽ കള്ളി ഫുള്ള് വെളിച്ചത്താവും.
0: നല്ല രസമായിട്ട് വന്നതായിരുന്നു, എല്ലാം ആവിയായി പോയി.
1: നമുക്കങ്ങോട്ട് മാറിയിരുന്ന് വല്ല ഐഡിയ ആലോചിക്കാം.

0: മംഗളെ, നിന്റെ ഐഡിയ വർക്കായ മട്ടുണ്ട്. രണ്ടുപേരും ഒന്ന് ഞെട്ടിതാ തോന്നുന്നേ.
1: ഞെട്ടണമല്ലോ, കാരണം ഐഡിയ എന്റേതല്ലേ.
0: അതെ, അവരെന്തെങ്കിലും പോംവഴി ആലോചിക്കുന്നതിന് മുമ്പ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. അത് ആലോചിക്ക്.
1: അത് ശരിയാ, നമ്മളെക്കാൾ മുന്നേ അവര് സ്റ്റെപ്പ് എടുത്ത നമ്മള് പൊളിയും. ഒരു കാര്യം ചെയ്യും, നീ വേഗം വിനോദേട്ടനെ വിളിക്ക്.
0: വിളിച്ചാലും ഫോൺ എടുക്കില്ലല്ലോ, പിന്നെന്തിനാ?
1: എടീ, നേരത്തെ ആയിരുന്നു എടുക്കാത്തത്. ഇനി ആദ്യം റിങ്ങി തന്നെ എടുക്കും. നീ വിളിക്ക്.
0: ശരി. ഇല്ല, പക്ഷെ വിളിച്ചിട്ട് ഞാൻ എന്താ പറയേണ്ടത്? നീ അതും കൂടെ പറഞ്ഞതാ.
2: ഒരു ഗോവൻ ട്രിപ്പ്, നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അജിത് നമ്പ്യാർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ശൈല, ആരതി ലാൽ ബി, മംഗള, സെവിൽ ജിഹാൻ, വിനോദ്, അനീഷ് ദേവ്, രമേശ്, ഗോവിന്ദ് ടി എ, ഇൻസ്പെക്ടർ രാച്ചയ്യ, വിജു നീരാവിൽ, റിസപ്ഷനിസ്റ്റ് പാർവതി ജി ആർ. കന്നഡ ഭാഷാ സഹായം: നയന കെ ചന്നസാന്ദ്ര. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.

1983 എന്ന ചിത്രത്തിന് വേണ്ടി നിവാസ്, അലീറ്റ ഡെന്നീസ് എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ. ചലച്ചിത്ര ഗാനമിനി 8:40 കേൾക്കാം.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ, ആന്റിബയോട്ടിക് മരുന്നുകൾ ഉൾപ്പെടെ 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നീറ്റ് UG പുനഃപരീക്ഷ നാളെ നടക്കും. 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് 13 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 75 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 13,187 പേർ ഇന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോഴിക്കോട് നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന 15 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. അതേസമയം നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. പകർച്ചവ്യാധി വ്യാപനം തടയുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് ഉന്നതാധികാര സമിതിയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 2ാം ഘട്ട അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 23 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. അലോട്ട്മെന്റ് വിവരങ്ങൾ hscap.kerala.gov.in ലഭ്യമാകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ലെബനനിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നതായി ഇറാൻ. സംഘർഷം അവസാനിപ്പിക്കാനുള്ള നിബന്ധനകളിൽ US പരാജയപ്പെട്ടതായും ആക്രമണം തുടർന്നാൽ ഇറാൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നും സംയുക്ത സൈനിക കമാൻഡ് മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് 9 വിക്കറ്റ് ജയം. 28.4 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 224 റണ്ണെടുത്ത ഇന്ത്യ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത അഫ്ഗാനിസ്ഥാൻ 218 റണ്ണാണ് എടുത്തത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ബൊളീവിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വർദ്ധിക്കുന്ന ജീവിത ചെലവും സാമ്പത്തിക ഞെരുക്കവും മൂലം ആഴ്ചകളായി രാജ്യത്ത് സർക്കാർ വിരുദ്ധ പ്രതിഷേധം തുടരുകയാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, അവശ്യ സാധന വിതരണം തുടങ്ങിയ മേഖലകളെ ബാധിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ബൊളീവിയൻ പ്രസിഡന്റ് അറിയിച്ചു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. ഇപ്പോഴൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച്, എം എസ് ബാബുരാജ് ഈണം പകർന്ന്, എസ് ജാനകി പാടി.

നാളെ രാവിലെ 6:30 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണം കേൾക്കും നാളെ രാവിലെ 6:30 മുതൽ.

സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 46 സെക്കൻഡും. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: Over 2 lakh personnel, including observers, coordinators, police forces and administrators, have been deployed for the secure, transparent and smooth conduct of the examination. A multi-layered security framework has been put in place to ensure a fair and transparent examination. It includes CCTV surveillance, Aadhaar-based biometric verification, GPS-enabled vehicles with police escort for the movement of the examination material, and end-to-end secure handling of confidential materials to designated locations under sealed protocols. The NTA is also actively monitoring social media platforms to curb misinformation and prevent malpractice. The examination will be held from 2 p.m. to 5 p.m. tomorrow. Saklayan Akhtar for Akashwani News, Delhi.
1: Union Home Minister and Minister of Cooperation Amit Shah today inaugurated Sri Ambabai Temple Development Project in Kolhapur worth over 1,445 crore rupees. Maharashtra Chief Minister Devendra Fadnavis and other dignitaries were present on the occasion. Addressing a public gathering, Mr. Shah said the Sri Ambabai Temple, located in the historic city of Karvir, is a major center of faith for devotees from across the country. He said the development project will transform the temple precinct into a modern pilgrimage destination while preserving its historical, cultural and spiritual heritage. He added that the project will enhance facilities for devotees and strengthen Kolhapur's position as a prominent religious tourism centre. India has undergone a remarkable transformation driven by the principles of Sabka Saath, Sabka Vikas, Sabka Vishwas and Sabka Prayas under the visionary leadership of Prime Minister Narendra Modi in the last 12 years. Akashwani News brings you a special feature, 12 Saal Vishwas Ke, Vikas Ke, Jan Kalyan Ke. Today we focus on the government's transformative initiatives driving the vision of an empowered India.
2: Over the last 12 years, the government has driven a structural transformation in India's high-tech landscape. Two of the most significant pillars of empowered India are the development of a semiconductor ecosystem and the explosive growth of space startups. The India Semiconductor Mission was launched in December 2021 with a massive outlay of 76,000 crore rupees. By 2026, the government launched Semiconductor Mission 2.0 with a provision of 1,000 crore rupees. Speaking about the Semiconductor Mission 2.0, Electronics and IT Minister Ashwini Vaishnav highlighted that while Mission 1.0 successfully established the foundational building blocks for this complex industry, Mission 2.0 will focus on deepening the ecosystem.
3: The first mission was to start the industry in our country, and it's an extremely complex industry. We have now talent, more than 75,000 engineers are trained in this. More than 300 universities are teaching the students to design chips. 2-nanometer chips are designed in India, the most advanced chips in the world, including NVIDIA chips, including Intel chips. They are all designed in India. Now, the world today recognizes India as a country which will become a major semiconductor designing and manufacturing country in the coming years.
2: The Indian Space Policy 2023 enables and permits the private entities to carry out end-to-end space activities, including undertaking launches, satellite realization and operations, data acquisitions and dissemination, and ground station. Talking to Akashwani News, Anil Prakash, Director General of the Space Industry Association of India, said that the country is currently home to more than 400 space tech startups.
4: In the last 12 years, India's space sector has undergone significant changes. Under the leadership of Prime Minister Narendra Modi, the reform of the space sector, the establishment of a space base and the increase in the private participation have started a new revolution. Today, more than 400 space tech startups operate in India, which are innovating in areas such as satellite, launch vehicle, earth observation and data service. India's first space tech unicorns, Skyroot Aerospace, is a proof of this change.
2: Through the breakthrough of the semiconductor mission and a thriving private space sector, India's journey toward a developed nation is being realized today as an empowered India. Aman Yadav, Akashwani News, Delhi.
1: A At least 5 devotees lost their lives and 40 to 50 others were injured after a portion of a temple structure collapsed in Manvad Taluka of Maharashtra's Parbhani district today. The incident occurred when a large number of devotees had gathered at the temple for darshan. Rescue teams rushed to the spot and launched relief operations immediately. Around 20 to 25 people were rescued from the debris, while nearly 15 injured devotees are undergoing treatment at a nearby hospital. Prime Minister Narendra Modi and Maharashtra Chief Minister Devendra Fadnavis have expressed their condolences to the families of the pilgrims who lost their lives in the accident. This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts, and for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back, here with us on the news at 9. International Yoga Day 2026, IDY 2026, will be celebrated tomorrow to mark the 12th International Day of Yoga, with the theme Yoga for Healthy Aging, which highlights the importance of adopting yoga as a lifelong practice for healthy, active and dignified aging. The main event of IDY 2026 will be held at the historic Red Road in Kolkata in West Bengal, where Prime Minister Narendra Modi will lead the nation in the practice of the common yoga protocol. More from our correspondent.
5: The Ministry of Culture is organizing special yoga celebrations across 100 iconic locations in the country, connecting India's rich cultural heritage, historical landmarks and yoga traditions. As part of this initiative, major celebrations will be held at 12 prominent locations, including Red Fort in New Delhi, Haridwar in Uttarakhand, Konark in Odisha, Hampi in Karnataka, Mahabalipuram in Tamil Nadu, Mumbai in Maharashtra, Nalanda in Bihar, Ahmedabad in Gujarat, Sarnath in Uttar Pradesh, Leh in Ladakh, Hyderabad in Telangana and Silchar in Assam. In coordination with the Indian Council for Cultural Relations, more than 210 Indian missions abroad will organize yoga events at nearly 2,500 locations across the world. In Delhi, yoga celebrations are being organized at prominent public locations including Lawn of Shanti Path, Kartavya Path, New Moti Bagh, CP Central Park, Talkatora Garden and Yamuna Sports Complex. Anand Kumar, Akashvani News, Delhi.
1: Iran's Joint Military Command announced today that the Strait of Hormuz has been closed once again, citing continued Israeli military operations in Lebanon and what it described as U.S. bad faith and a failure to uphold commitments aimed at ending the conflict. In a statement broadcast on state television, the command warned that further measures have been prepared if what it called aggression continues. In cricket, India completed a clean sweep of the three-match one-day international series with a comprehensive 9-wicket win over Afghanistan in the final match at the M.A. Chidambaram Stadium in Chennai today, as Yashasvi Jaiswal smashed an unbeaten century. Chasing a modest 219-run target, India raced to victory in just 28.4 overs, losing one wicket. Jaiswal slammed an unbeaten 110 off 86 balls, while Rohit scored 79 off 69 deliveries. In the FIFA World Cup, the Netherlands will take on Sweden today at 10:30 p.m. IST. The match will be played at NRG Stadium in Houston, United States. The two sides have met 20 times in the past. Their most recent encounter was during the 2018 FIFA World Cup qualifiers in 2017. And now before we end the bulletin, the headlines once again. President Draupadi Murmu says India has consistently emerged as a voice of peace, dialogue and cooperation, as it believes issues can only be resolved through mutual discussion and not war. Prime Minister Narendra Modi asserts tribal communities are emerging as active participants in India's development journey, launches development projects worth more than 47,000 crore rupees in Odisha. Prime Minister releases 23rd installment of PM Kisan Samman Nidhi scheme of over 18,000 crore rupees. Prime Minister to lead International Day of Yoga 2026 celebrations at Kolkata's historic Red Road tomorrow. NEET UG 2026 re-examination to take place tomorrow under strict vigil. That is all in the news at 9. Good night.
6: Agashavani.
7: സ്ക്വാ
6: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രജു കോലിയക്കോട് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
7: എല്ലാ ശ്രോതാക്കൾക്കും കായിക ലോകത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്കോട്ട് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 19 വനിതാ വിഭാഗം കിരീടം നേടിയ സുഭദ്ര കെ സോണിയാണ് ഇന്ന് കായിക ലോകത്തിൽ നമ്മോടൊപ്പം ഉള്ളത്. സുഭദ്ര, സ്വാഗതം.
8: നമസ്കാരം.
7: മുൻ ചാമ്പ്യൻ നിഖിതയെ അട്ടിമറിച്ചാണ് സുഭദ്രയുടെ ഈ അണ്ടർ 19 കിരീട നേട്ടം. ഈ കിരീട നേട്ടത്തിന്റെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ?
8: ഞാൻ സ്ക്വാഷ് ഇവിടെ തുടങ്ങിയ കാലം മുതൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും തുടങ്ങിയതാണ്. അപ്പോൾ കുറെ കാലങ്ങളായിട്ട് ഞാനും നിഖിതയും തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പല സമയം എനിക്ക് അങ്ങനെ അവളെ അട്ടിമറിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 2015 മുതൽ ഞാൻ എപ്പോഴാണോ കളിച്ചു തുടങ്ങിയത് അന്ന് മുതൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അണ്ടർ 11 മുതലേ കളിച്ചു തുടങ്ങി വന്നവരാണ്. അപ്പോൾ സ്റ്റേറ്റിന് എപ്പോഴും ഞങ്ങൾ തമ്മിലായിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. പിന്നെ വളർന്നു വന്നൊരു ഇപ്പോൾ അണ്ടർ 11, പിന്നെ അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 17, അണ്ടർ 19 ഒക്കെ ഞങ്ങൾ തന്നെയായിരുന്നു ഫൈനൽസ് എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് പക്ഷൊരു പ്രഷർ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നിഖിത എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരിയാണ്. അപ്പോൾ പിന്നെ അവളായിട്ട് ആ ഒരു കൂട്ടുകാരുടെ ഇതിനകത്ത് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു കോമ്പറ്റീഷൻ ആ ഒരു കളിക്കുന്ന മൈൻഡ് അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ബ്ലോക്ക് അങ്ങ് മാറ്റാൻ തുടങ്ങി, ആ ഒരു കാര്യം മാറ്റാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്റെ കളി മാത്രം കളിക്കുന്ന എങ്ങനെയാന്ന് ഫോക്കസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ആയപ്പോഴാണ് പിന്നെ ഇതിന് ശേഷം ഞാനും നിഖിതയും കാറ്റഗറി മാറി കളിച്ചു. ഞാൻ അണ്ടർ 19 കളിക്കുകയും നിഖിത വനിതാ വിഭാഗം കയറി കളിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു നിഖിതയായിട്ട് 2 വർഷത്തെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ അണ്ടർ 19 2 വട്ടം ജയിച്ചു, നിഖിത 2 വട്ടം വനിതാ വിഭാഗം ജയിച്ചു. കഴിഞ്ഞ വർഷം ആയപ്പോഴാണ് ഞാനും നിഖിതയും പിന്നെയും കണ്ടുമുട്ടുന്നത് വനിതാ വിഭാഗം സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഫൈനൽസിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോ നിഖിതയ്ക്ക് അന്ന് അത്ര പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല, അതൊരു ഘടകമായിരുന്നു. പിന്നെ എനിക്ക് ഞാനാണെങ്കിൽ LNCP ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു ഫിറ്റ്നസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കോളേജിൽ നിന്ന് പെർമിഷൻ മേടിച്ച് ഞാൻ ജസ്റ്റ് പ്രാക്ടീസിന് വരാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മുൻകൈ എനിക്കുള്ളതുകൊണ്ട് എനിക്ക് അതൊരു ബെനിഫിറ്റായി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് നിഖിതേനെ അട്ടിമറിക്കുന്നില്ല, അവളെ തോൽപ്പിക്കാൻ പറ്റിയത്.
7: അപ്പോൾ അതിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിഖിത അല്ലാതെ വേറെ ആരെങ്കിലും വെല്ലുവിളി ഉയർത്തുന്ന താരങ്ങൾ ഉണ്ടായിരുന്നു?
8: ആ ചാമ്പ്യൻഷിപ്പിൽ സെമി ഫൈനലിൽ നിഖിതയുടെ കൂടെ കളിച്ച ശ്രേയ BS ജൂനിയർ ആണ് ഇപ്പോൾ. അപ്പോൾ പുള്ളിക്കാരി ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ നിഖിത ആ വെല്ലുവിളിനെ അട്ടിമറിച്ചാണ് ഫൈനൽസിൽ വന്നത്.
7: അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ട്, ഇപ്പോൾ LNCP പറഞ്ഞു, ഈ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു? അപ്പോൾ നമ്മൾ വലിയ ടൂർണമെൻറ്റുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ, അതായത് പദവിൽ കവിഞ്ഞ് ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ, എന്തെങ്കിലും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു?
8: അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഒന്നാമത് ഞാൻ LNCP ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അനുവാദമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ കോളേജിൽ നിന്ന് അനുവാദം എടുത്താണ് വന്നത്. അങ്ങനെ ഒരാഴ്ച ഞാൻ എന്നും പണ്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണ പോലെ തന്നെയായിരുന്നു ഈ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല.
7: കേരള സർവകലാശാല ഇന്റർ കോളേജ് സ്കോട്ട് ചാമ്പ്യൻഷിപ്പ് LNCP വേണ്ടിയിട്ട് കിരീടം നേടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കൂടി ഒന്ന് പറയാം.
8: ഒന്നാമത്തെ കാര്യം LNCP റാക്കറ്റ് ഗെയിംസ് ഇല്ലതാ, ഒട്ടുമില്ല. അപ്പോൾ സ്ക്വാഷ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് സ്ക്വാഷ് എന്നുള്ളൊരു ഗെയിം ഉണ്ടെന്ന് തന്നെ അവിടുത്തെ അധ്യാപകർക്കാണേലും സ്റ്റുഡൻസിനാണേലും അറിയുന്നത്. അപ്പോൾ സ്ക്വാഷ് LNCP സ്ക്വാഷ് ടീം കൊണ്ടുവരാൻ ഇച്ചിരി പാടായിരുന്നു. ഇതിനു മുമ്പ് റാക്കറ്റ് ഗെയിംസ് വരെ കളിച്ചിട്ടുള്ള പിള്ളേരെ കൊണ്ടാണ് സ്ക്വാഷ് കളിപ്പിച്ചിരുന്നത്. ഇതിനു മുമ്പേ ഞാൻ എന്റെ 1st വർഷത്തിൽ ഞാൻ ഇതുപോലെ ടീം കൊണ്ടുപോയിരുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ 2nd ആയിരുന്നു അന്ന് ഞങ്ങൾ. പക്ഷെ അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ സ്ക്വാഷ് എന്താന്ന് അറിഞ്ഞു തുടങ്ങിയത് തന്നെ LNCP. അന്നൊരു തട്ടിക്കൂട്ടിയ ടീമായിരുന്നു ഞങ്ങൾ, 2 ദിവസം മുമ്പൊക്കെ തട്ടിക്കൂട്ടിയെടുത്ത ടീമായിരുന്നു. ഇതിനു മുമ്പ് എന്റെ കോളേജ് ശിവരഞ്ജിനി എന്ന് പറഞ്ഞ കൊച്ചുണ്ടായിരുന്നു, പുള്ളിക്കാരി നേരത്തെ ടെന്നീസ് കളിച്ച് പിന്നെ സ്ക്വാഷ് ഇതുപോലെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിനൊക്കെ പോയതാണ്. അപ്പോൾ പുള്ളിക്കാരിയും ഞാനും കൂടിയാണ് ടീമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ നേരെ കളിക്കാൻ അറിയുള്ളായിരുന്നു. പിന്നെ അതിനുശേഷം ആ ടീമിലുണ്ടായിരുന്ന കുറച്ച് പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ 2nd വർഷം വന്നപ്പോഴത്തേക്കും ആർക്കും അങ്ങനെ വലിയ താല്പര്യം കാണിച്ചില്ല. അപ്പോൾ ഞാനും വേറൊരു കൊച്ച് ആസാമിന്നാണ്, LNCP നാഷണൽ കോളേജ് ആയിക്കൊണ്ട് ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻസും ഉണ്ട് പിള്ളേർ. അങ്ങനെ അതിൽ നിന്നൊരു നോർത്ത് ഇന്ത്യൻ കൊച്ചും ഞങ്ങളുടെ എൻ്റെ കൂടെ വന്നായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ടീമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓപ്പൺ സെലക്ഷൻസിന് മാത്രമാണ് ഇറങ്ങിയത്. അപ്പോൾ പക്ഷേ എൻ്റെ കൂടെ കളിച്ച കൊച്ചിന് പേര് സാഗരിക എന്നാണ്. പക്ഷെ ആ കൊച്ചിന് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ പിന്നെ ഓൾറെഡി കളിക്കുന്നത് കൊണ്ടായതുകൊണ്ട് എനിക്ക് അത് കിട്ടി. പിന്നെ 3rd വർഷം ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു നല്ല നല്ലൊരു ടീം റെഡിയാക്കി എടുത്ത് ജയിക്കാൻ തന്നെ എല്ലാരെയും സെലക്ഷൻ കിട്ടണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ വർഷം വേറെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അങ്ങനെ വെല്ലുവിളിക്കുന്ന കുട്ടികൾ കുറവായിരുന്നു. അപ്പൊ ഞങ്ങള് നേരത്തെ ഒരു ടീമൊക്കെ റെഡിയാക്കി എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നേരത്തെ രണ്ടു മൂന്ന് പിള്ളേർ സ്ക്വാഷ് കളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ നാട്ടിൽ വെച്ച്. അപ്പൊ അങ്ങനെ അവരെയൊക്കെ വെച്ച് ഞങ്ങളെല്ലാം സെറ്റാക്കി ഞങ്ങള് ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ നിന്ന് പെർമിഷൻ മേടിച്ച് ഒരു ഉച്ചക്ക് 2 മണി തൊട്ട് ഒരു 3:30 വരെ ഞങ്ങൾ ഗ്രീൻ ഫീൽഡിൽ സ്ക്വാഷ് കോട്ടി പ്രാക്ടീസ് ചെയ്യായിരുന്നു ഇന്റർ കോളേജിന് വേണ്ടി. അങ്ങനെ ഞങ്ങളത് ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ ഗ്രീൻ ഫീൽഡിൽ കോർട്ടിന്റെ ഫീസും കൊടുത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ ഞങ്ങൾ പാളയത്ത് പോയി ജസ്റ്റ് ഒന്ന് കോർട്ടായിട്ടൊന്ന് പരിചയമാകാൻ വേണ്ടി അവിടെയും പ്രാക്ടീസ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എന്തായാലും തയ്യാറെടുപ്പ് നടത്തിയത്.
7: LNCP ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോ ഈ പരിചയ സമ്പന്നത കുറഞ്ഞ ആൾക്കാരാണ് കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോ അത് ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിട്ടത്?
8: എനിക്ക് ശരിക്കും അവിടെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് നേരത്തെ കളിക്കാൻ അറിയായിരുന്നു. സ്ക്വാഷ് എന്താണെന്നും കുറച്ചെങ്കിലും കളിച്ചിട്ടുള്ള കുട്ടികളായിരുന്നു. അതിന് അതിൽ നിന്ന് ഒരു കുട്ടി 2 വർഷത്തോളം കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി ഞാൻ പറഞ്ഞ ശിവരഞ്ജനി, പുള്ളിക്കാരി നേരത്തെ ടീമിലൊക്കെ ഉണ്ടായിരുന്നതാ. പിന്നെ സാഗരിക എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു, അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കളിക്കാൻ. അപ്പോൾ പിന്നെ വേറൊരു കൊച്ച് ബാഡ്മിന്റൺ കളിക്കുന്ന കൊച്ചായിരുന്നു. അപ്പോൾ അവർക്ക് റാക്കറ്റ് ഗെയിംസായിട്ട് പരിചയ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്ര പാടുപെടേണ്ടി വന്നില്ല. അതൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവർക്ക് അവരെ ഞാൻ കളിക്കുന്നത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ സ്ക്വാഷ് എന്താന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കോളേജുകളിൽ നിന്ന് വന്ന ടീമുകൾക്ക് അത്രയ്ക്ക് സ്ക്വാഷ് എന്താന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവർ അത്ര കളി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു.
7: ദേശീയ തലത്തിലൊക്കെ സ്ക്വാഷിൽ സുഭദ്ര മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നേട്ടങ്ങൾ മറ്റു നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
8: ഞാൻ നാഷണൽസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ക്വാർട്ടർ വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് എനിക്കങ്ങനെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന്റെ എനിക്ക് കുറച്ച് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കേരളത്തിൽ സ്ക്വാഷ് എന്ന് പറയുന്നൊരു സ്ക്വാഷ് അങ്ങനെ ഭയങ്കര പരിചയമുള്ളൊരു ഗെയിം അല്ല. അപ്പോൾ അതിന്റെ ഓരോ വെല്ലുവിളികളുണ്ട്. ഇപ്പം നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നല്ലൊരു കോച്ചിന് നമുക്ക് കോച്ചുണ്ട്. പക്ഷേ ഒരു ഇപ്പം നമ്മൾ ദേശീയ തലത്തിൽ കൺസിസ്റ്റന്റ്ലി പോകുന്ന പിള്ളേരാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി പരിചയ സമ്പത്തുള്ള കോച്ചും അങ്ങനത്തെ കുറച്ച് ഇതിനേക്കാൾ നല്ല ട്രെയിനിങ്ങും ആവശ്യമാണ്. എന്നാൽ നമുക്കൊക്കെ ഒരു ദേശീയ തലത്ത് മുന്നേറ്റം കാണും.
7: സ്ക്വാഷിലേക്ക് വന്ന് കളിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് റോൾ മോഡൽ ആരെങ്കിലും നമ്മൾ മാതൃകയാക്കിയിട്ടുണ്ടോ സ്ക്വാഷിൽ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
8: എനിക്ക് സ്ക്വാഷ് അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഞാൻ കളിച്ചു തുടങ്ങുമ്പോ ഇങ്ങനെ കളികളൊക്കെ കാണുമായിരുന്നു. അപ്പൊ മിക്കവരും ഈജിപ്തിൽ നിന്നുള്ള പ്ലെയേഴ്സ് ആണ് എപ്പോഴും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ അവരുടെ ഒക്കെ കളി ഞാൻ കാണുമായിരുന്നു. അല്ലാണ്ട് റോൾ മോഡല് എനിക്കങ്ങനെ സ്ക്വാഷിൽ നിന്ന് റോൾ മോഡലായിട്ട് ആരും ഇല്ല.
7: എങ്ങനെയാണ് സ്ക്വാഷ് എന്നൊരു കായിക ഇനത്തിലേക്ക് വന്നത്? നമ്മൾ പൊതുവെ നമ്മളിപ്പോ ക്രിക്കറ്റ്, ഫുട്ബോൾ അല്ലെങ്കിൽ അത്ലറ്റിക്സ് അതിലൊക്കെയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാര്, താല്പര്യമുള്ള ആൾക്കാർ പോകുന്നത്. എങ്ങനെയാണ് സ്ക്വാഷിലേക്ക് വന്നത്?
8: ഞാൻ സത്യം പറഞ്ഞ കായികത്തിലേക്ക് താല്പര്യം കാണിച്ച ഒരു കുട്ടിയല്ല, അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോ 2015 ഇവിടെ ദേശീയ ഗെയിംസ് നടക്കുന്ന സമയത്ത്, കേരളത്തിൽ വെച്ചായിരുന്നല്ലോ ദേശീയ ഗെയിംസ് നടന്നിരുന്നത്, ആ സമയത്ത് ഇവിടെ അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു. അപ്പോ ആ സമയത്ത് തന്നെ ഇവിടെ സ്ക്വാഷ് ഇവിടെ ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്ക്വാഷ് കോർട്ട് വന്നത്. ആ സമയത്ത് കുറച്ച് പുതിയ പുതിയ ഗെയിംസ് ആദ്യമായിട്ടായിരുന്നല്ലോ കേരളത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഒരു ഗെയിം ആയിരുന്നു സ്ക്വാഷ്. അപ്പോൾ അത് എന്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിലുണ്ടായിരുന്നത്. പാളയം സന്ദർശന സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു സ്ക്വാഷ് നടന്നിരുന്നത്. ഞാൻ ദേശീയ ഗെയിംസിൽ സ്ക്വാഷ് കാണാൻ പോയിട്ടില്ല. കാരണം എനിക്ക് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു മേഖലയായിട്ട് അങ്ങനെ അടുപ്പം കാണിച്ചിട്ടില്ല. പക്ഷെ പിന്നെ ദേശീയ ഗെയിംസ് അന്ന് ഫെബ്രുവരിയിലായിരുന്നു. പിന്നെ അന്ന് പിന്നെ വെക്കേഷൻ ആയിരുന്നു നമുക്ക്, 4 തൊട്ട് ഞാൻ 5-ാം ക്ലാസ്സിൽ പോണ വെക്കേഷൻ ആയിരുന്നു. ആ സമയത്ത് എന്റെ അച്ഛനാണ് ഇങ്ങനെ പറഞ്ഞത്, നമുക്കൊന്ന് ജസ്റ്റ് കളിക്കാൻ പോയി നോക്കാം. പക്ഷെ എനിക്കത് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, താല്പര്യം ഞാൻ കാണിച്ചില്ല. പക്ഷെ പിന്നെ അച്ഛൻ കൊണ്ട് ഞങ്ങൾ അവിടെ കോട്ടി പോയി, ഞാൻ എന്റെ അമ്മ അനിയൻ ഞങ്ങളെല്ലാവരും കോട്ടി പോയി നോക്കിയപ്പോഴും എനിക്കങ്ങനെ വലിയ താല്പര്യം തോന്നില്ല. എനിക്കിങ്ങനെ എവിടെയെങ്കിലും ചടഞ്ഞു കൂടിയിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ പിന്നെ എന്നെ അച്ഛൻ കുറച്ച് നിർബന്ധം എന്നല്ല, പക്ഷെ ഞാൻ പോലും അറിയാതെ അച്ഛൻ അങ്ങ് പറഞ്ഞ് എന്നെ അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ പിന്നെ റാക്കറ്റൊക്കെ മേടിച്ചു, പിന്നെ ഒരു ഷൂ ഒക്കെ മേടിച്ചു. പിന്നെ ഞാൻ അങ്ങ് 2 ദിവസം കളിച്ചു തുടങ്ങി. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ എന്റെ അച്ഛനാണ് ശരിക്കും എന്നെ ഈ കളി അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു തന്നത്, അല്ലാണ്ട് എന്റെ താല്പര്യം ആയിരുന്നില്ല അത്.
7: അപ്പൊ അത് ഒന്ന് ബന്ധപ്പെടുത്തി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പോ അച്ഛൻ ഒരു കായിക മാധ്യമ പ്രവർത്തകനാണ്, അപ്പൊ അച്ഛന്റെയും വീട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്, ഒരു പിന്തുണ എങ്ങനെയാണ്?
8: ആദ്യം കളിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും വെറുതെ കളിക്കില്ല, ഇപ്പൊ ബാക്കി പിള്ളേർ ഓരോ ഗെയിംസ് വെറുതെ കളിക്കുമല്ലോ, അതുപോലെ അങ്ങ് വെറുതെ ഇതാക്കിയെന്നുള്ളൂ. പിന്നെ 2015 or 2016 അങ്ങ് ആയിരുന്നു, അവിടെ സീനിയർ നാഷണൽസ് വന്നു. അപ്പൊ സീനിയർ നാഷണൽസ് എന്ന് വെച്ചാൽ എല്ലാ വർഷവും നടക്കും. ആ സമയത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ വരുമായിരുന്നു കളിക്കാൻ. അപ്പോ ഞാനെപ്പോഴും അവിടെ നിന്ന്, എന്റെ അച്ഛനായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത്, അപ്പൊ ഞാനെപ്പോഴും കോട്ടി തന്നെ രാവിലെ മുതൽ കളികളൊക്കെ തീരും വരെ അവിടെ ആയിരുന്നു. അപ്പോ അങ്ങനെ കണ്ടപ്പോ ഇങ്ങനെയാണല്ലേ കളിക്കുന്നത്, ശരിക്കും ഇതാണല്ലേ സ്ക്വാഷ് എന്നുള്ള ഒരു ഇത് വന്ന ഒരു ഐഡിയ വന്നത്. അപ്പോ എനിക്ക് അങ്ങനെയാണ് കളി പിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. പിന്നെ ആ വർഷം തന്നെ അച്ഛൻ എന്നെ ഒരു ടൂർണമെന്റ് കളിക്കാൻ കൊണ്ടുപോയി കൊൽക്കത്തയെ വെച്ചായിരുന്നു, അത് ജൂനിയർ നാഷണൽസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ എനിക്കൊരു താല്പര്യം വന്നു, എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് കളിക്കണം എന്നുള്ളത്. അപ്പൊ ഞാനിതിങ്ങനെ വീട്ടിലത് അവതരിപ്പിച്ചു, എനിക്കിങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് കളി എടുക്കണം എന്നുണ്ട്. അപ്പൊ പിന്നെ അമ്മയ്ക്ക് ആദ്യം ഒരു ടെൻഷൻ ആയിരുന്നു, ചിലപ്പോ പഠിത്തവും കളിയും കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ളൊരു ആദ്യം ഉണ്ട്.

0: ആയിരുന്നു. പക്ഷേ പിന്നെ അച്ഛൻ സപ്പോർട്ടായിരുന്നു, കളിക്കണ കാലം വരെ ഞാൻ കളിച്ചോട്ടെ എന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ അമ്മയ്ക്കും അത് ഓക്കെയായി, അച്ഛനും പിന്തുണ നിന്നു തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു ഒരു 8-ാം ക്ലാസ് മുതൽ ഞാൻ പിന്നെ അത് സീരിയസ് ആക്കി തന്നെ എടുത്തു. പിന്നെ അങ്ങ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ടൂർണമെൻറ്റുകളൊക്കെ പോയി കളിച്ചു തുടങ്ങി. അപ്പോൾ വീട്ടുകാർ എനിക്ക് പിന്തുണയാണ്, കളിക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല പിന്തുണ തന്നിട്ടുണ്ട്.
1: പഠിത്തവും കളിയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യുകയാണ്, ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ?
0: ഞാനിപ്പോൾ ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ LNCP കാര്യവട്ടത്താണ് പഠിക്കുന്നത്. എല്ലാവർക്കും LNCP എന്ന് പറഞ്ഞാലാണ് കൂടുതൽ അറിയാവുന്നത്. അവിടെ ഞാനിപ്പോൾ ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ BPED എന്ന കോഴ്സാണ് പഠിക്കുന്നത്. 4 വർഷത്തെ കോഴ്സാണത്. പക്ഷേ ഇത് സ്ക്വാഷ് ആയിട്ടൊരു ബന്ധം ഇല്ല ഈ കോഴ്സിന്. ഈ കോഴ്സ് എന്ന് വെച്ചാൽ നമ്മളല്ലാണ്ട് കോമൺ ആയിട്ട് കളിക്കുന്ന കുറേ ഇനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി പഠിക്കുക. പിന്നെ സ്പോർട്സിന്റെ തന്നെ എന്താ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോമെക്കാനിക്സ്, ഫിസിയോളജി, സൈക്കോളജി അങ്ങനത്തെ കുറെ സബ്ജക്റ്റുകൾ പഠിക്കുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ LNCP ചേർന്നത് പിന്നെ എനിക്ക് സ്ക്വാഷ് അങ്ങനെ കൊണ്ടുപോകാൻ ഇച്ചിരി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് പ്രാക്ടീസ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു ഇതില്ല. അപ്പോൾ അതുവരെ ഞാൻ സ്കൂൾ ടൈമിലൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു മാനേജ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് LNCP റെസിഡൻഷ്യലും കൂടി ആയതുകൊണ്ട് അത് എനിക്കിപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാൻ.
2: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം സമാപിക്കുന്നു. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തീകരിച്ചതിനോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ ശബ്ദലേഖനം കേൾക്കാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാൽക്കണ്ണാടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം പകർന്ന് പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം പുലിവാൽ കല്യാണം.

മൈ ബോസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് പി ജയചന്ദ്രൻ, മഞ്ചേരി എന്നിവർ. ഈ ഗാനത്തിൻ്റെ വരികൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റേതാണ്. ഇണം പകർന്നത് എം ജയചന്ദ്രൻ.

0: സമയം 10:30.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

ഫാൻറ്റം എന്ന ചിത്രത്തിലെ വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്നാദ്യം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ആലപ്പുഴയിൽ നിന്നും വിഷ്ണുജ. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഈ ഗാനത്തിൻ്റെ രചയിതാവ്. ഈണം പകർന്നത് ദേവ, പാടിയത് പി. ജയചന്ദ്രൻ, ചിത്ര എന്നിവർ.

വിശുദ്ധൻ എന്ന ചിത്രത്തിലെ ഒരുമെഴുതിരിയുടെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. റഫീഖ് അഹമ്മദ് രചിച്ച് ഗോപിസുന്ദർ ഈണം പകർന്ന ഈ ഗാനം പാടിയത് ഷഹബാസ് സമൻ, മൃദുല വാര്യർ എന്നിവർ. ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു പി മോഹൻദാസ്, തമ്പുരുമിക്കം, കോഴിക്കോട്.

ദേശാടനക്കളെ കരയാറില്ല എന്ന ചിത്രത്തിലെ പൂവേണോ പൂവേണോ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു രാജേഷ് തുവൂർ, മലപ്പുറം. ചിത്രയാണ് ഈ ഗാനം പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

ആകാശദൂത് എന്ന ചിത്രത്തിലെ രാപ്പാടി കേഴുന്നു എന്ന് തുടങ്ങുന്ന ഗാനം പ്രിയപ്പെട്ട ഹൃദയരാഗത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം അനീഷ് കൊല്ലമ്പടി, രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ്, പി വി മുഹമ്മദ് വടക്കേ വാവനൂർ, ഫോർട്ട് കൊച്ചി കുഞ്ഞിപ്പ പന്താവൂർ എന്നിവർക്കായി സമർപ്പിക്കുന്നു. ഗാനത്തിനായി കാത്തിരിക്കുന്നു കുട്ടനാട്ടിൽ നിന്നും വേണുഗോപാലൻ നായർ. ഒ എൻ വി കുറിപ്പ് രചിച്ച് ഔസേപ്പച്ചൻ ഇണം പകർന്ന ഈ ഗാനം പാടിയത് യേശുദാസ്.

0: മുഹൂർത്തങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പ് രചിച്ച് എം കെ അർജുനൻ ഇണം പകർന്ന് യേശുദാസ് പാടിയ സരോവരം പൂശൂടി എന്ന് തുടങ്ങുന്ന ഗാനം പ്രിയ സുഹൃത്ത് സുരേഷ്, ഹൃദയരാഗം അവതാരകർ, ശ്രോതാക്കൾ എന്നിവർക്കായി സമർപ്പിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നും വിജി.
1: സഖി നിന്നേ പോ.

അടുത്ത സന്ദേശം. ഹായ് ഹൃദയരാഗമേ, ഇപ്പോൾ എല്ലാവരും ലോകകപ്പിന്റെ ഫുട്ബോൾ ലഹരിയിലാണ്. എന്നാലും ഞങ്ങൾ കുറച്ചുപേർ എന്നും ഹൃദയരാഗത്തിന്റെ സമയം നോക്കി കണ്ണുമിഴിച്ച് കാത്തിരിക്കുന്നു. അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ഹൃദയരാഗത്തെ. ഇന്ന് കേൾക്കാൻ കൊതിക്കുന്ന ഗാനം ഓമന എന്ന ചിത്രത്തിലെ ശിലായുഗത്തിൽ ശിലകൾക്കെന്നും എന്ന ഗാനം വെച്ചു തരുമോ? സന്ദേശം അയച്ചിരിക്കുന്നത് എം മണി, വാണിയമ്പലം, മലപ്പുറം ജില്ല. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

അടുത്ത സന്ദേശം. എനിക്ക് എത്രയും പ്രിയപ്പെട്ട ഹൃദയരാഗത്തിന് നല്ലൊരു വന്ദനം ആദ്യം നേർന്നുകൊള്ളുന്നു. പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന ചിത്രത്തിലെ ചഞ്ചലാക്ഷി എന്ന ഗാനം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ശ്രീധരൻ അവനൂർ, കുഞ്ഞിപ്പ പന്താവൂർ, മുഹമ്മദ് വടക്കേ വാവനൂർ, വേണുഗോപാലൻ കുട്ടനാട് ഇവർക്ക് വേണ്ടി ഈ ഗാനം ഹൃദയരാഗത്തിലൂടെ ഇന്ന് കേൾപ്പിക്കുമെന്ന വിശ്വാസത്തിൽ കാത്തിരിക്കുന്നു ഫോർട്ടുകൊച്ചിക്കാരായ ജയങ്കർ, സലിത, ശ്രീനന്ദ. യേശുദാസാണ് ഈ ഗാനം പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.